0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്ന് പാരായണം ചെയ്തത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ഓഗസ്റ്റ് വ്യാഴം, ഹിജ്റ വർഷം 1448. അള്ളാഹുവിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാകട്ടെ. ആ ദിവ്യ സന്ദേശങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ പുതിയൊരു പുലരിക്കൂടി സമ്മാനിക്കുന്നു. പീസ് ഖുർആൻ റേഡിയോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
1: പാരായണം ചെയ്യുന്നത് അബ്ദുറഹ്മാൻ അൽ ഔസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം, സൂറ ബഖറ 76 മുതൽ 82 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 78 മുതൽ 82 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم. ولقد

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ സൂറ ഗാഫിർ 23 മുതൽ 37 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് ഖാലിദ്.
1: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി.
2: വചനം 99. വഉത്ബിഉ, അവർ തുടർത്തപ്പെട്ടിരിക്കുന്നു അഥവാ അവർക്ക് പിന്നാലെ ആക്കപ്പെട്ടിരിക്കുന്നു. ഫി ഹാദിഹി, ഇതിൽ, ലഅനതൻ, ശാപം, വയൗമ, ദിവസത്തിലും, അൽ ഖിയാമത്തി, ഖിയാമത്തിൻ്റെ, ബിഇസ, വളരെ മോശം, അർരിഫ്ദു, ആ സഹായം അല്ലെങ്കിൽ സമ്മാനം, അൽ മർഫൂദ്, കൊടുക്കപ്പെട്ട അഥവാ സമ്മാനിക്കപ്പെട്ട.

0: വെച്ച് ശാപം അവർക്ക് പിന്നാലെ തുടർത്തപ്പെട്ടിരിക്കുന്നു. ഖിയാമത്തു നാളിലും തന്നെ ആ നൽകപ്പെട്ട സമ്മാനം എത്രയോ ചീത്ത.
1: അവർ ഈ ലോകം വിട്ടുപിരിഞ്ഞത് ശാപത്തോടെയാണ്. അതവരെ വിട്ടുപിരിയാതെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഖിയാമത്തു നാളിലും അവർക്ക് ശാപം തന്നെ. ഇത്രയേറെ ദുഷിച്ച ഒരു സമ്മാനം ലഭിക്കുവാനുള്ള ദുർഭാഗ്യം വേറെ ആർക്കുമില്ലെന്ന് സാരം. രാവിലെയും വൈകുന്നേരവും ഫിറഔനും അവൻ്റെ ആൾക്കാർക്കും നരകം പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും അന്ത്യസമയത്തിൽ അവരെ നരകത്തിൽ കടത്തുവാൻ കൽപ്പനയുണ്ടാകുമെന്നും 40-ാമത്തെ സൂറത്തിലെ 46-ാം വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. മുകളിൽ പ്രസ്താവിക്കപ്പെട്ട നബിമാരുടെയും സമുദായങ്ങളുടെയും ചരിത്ര സംഭവങ്ങളെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നു.
2: വചനം 100. ذلك അത് മിൻ അംബായി വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ്. അൽ ഖുറാ രാജ്യങ്ങളുടെ, നഖുസ്സുഹു നാം അത് ഖദനം ചെയ്തു അഥവാ വിവരിച്ചു. അലൈക നിനക്ക്, മിൻഹ അവയിലുണ്ട് അല്ലെങ്കിൽ അവയിൽ ചിലത്, ഖായിമുൻ നിലകൊള്ളുന്നതാണ് അഥവാ നിലനിൽക്കുന്നതാണ്, വഹസീദ് കൊയ്തെടുക്കപ്പെട്ടതും.

0: അത് രാജ്യങ്ങളുടെ വൃത്താന്തങ്ങളിൽപ്പെട്ട ചിലതാകുന്നു. നാം നിനക്കത് കഥനം ചെയ്തു വിവരിച്ചു തരികയാണ്. നശിപ്പിക്കപ്പെടാതെ നിലകൊള്ളുന്ന ചിലതും കൊയ്തെടുക്കപ്പെട്ട ചിലതും അവയിലുണ്ട്.
1: സാരം: മേൽ വിവരിച്ച പൊതുശിക്ഷകൾക്ക് വിധേയമായ രാജ്യങ്ങളിൽ ചിലത് പാടെ നശിച്ചു പോകാതെ നിലനിന്നു വരുന്നു. മറ്റു ചിലത് കൊയ്തെടുക്കപ്പെട്ട വിളകൾ കണക്കെ നിശേഷം നശിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.
2: വചനം 101. വമാ ظلمناهم, നാം അവരോട് അക്രമം ചെയ്തിട്ടുമില്ല. വലാക്കിൻ, എങ്കിലും, അഥവാ പക്ഷേ. ظلموا, അവർ അക്രമം ചെയ്തു. അംഫുസഹും, തങ്ങളോട് തന്നെ, അഥവാ അവരുടെ സ്വന്തങ്ങളോട്. ഫമാ അഗ്നത്, എന്നാൽ ധന്യമാക്കിയില്ല, അഥവാ ഉപകരിച്ചില്ല. അൻഹും, അവർക്ക്. ആലിഹത്തുഹും, അവരുടെ ആരാധ്യന്മാർ. അല്ലത്തീ, യാതൊരു. യദുഊന, അവർ വിളിക്കുന്ന, അഥവാ പ്രാർത്ഥിച്ചിരുന്ന. മിന്ദൂനി, പുറമേ. അല്ലാഹി, അല്ലാഹുവിന്. മിൻ ഷൈഇൻ, ഒരു വസ്തുവും.

0: നാം അവരോട് അക്രമം ചെയ്തിട്ടുമില്ല, എങ്കിലും അവർ തങ്ങളോടു തന്നെ അക്രമം ചെയ്തിരിക്കയാണ്. എന്നാൽ അള്ളാഹുവിനു പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായ അവരുടെ ആരാധ്യന്മാർ അവർക്ക് ഒട്ടും തന്നെ ഉപകരിച്ചില്ല. നിന്റെ റബ്ബിന്റെ കൽപ്പന വന്നപ്പോൾ അവർക്കു നാശം വരുത്തലല്ലാതെ മറ്റൊന്നും അവർ വർദ്ധിപ്പിച്ചതുമില്ല.
1: വചനം 102. വകദാലിക, അപ്രകാരമാണ്. അഖുദു, പിടുത്തം. റബ്ബിക, നിന്റെ റബ്ബിന്റെ. ഇദാ അഖദ, അവൻ പിടികൂടുമ്പോൾ അഥവാ അവൻ പിടിച്ചാൽ. അൽ ഖുറാ, രാജ്യങ്ങളെ. വഹിയ, അവ ആയിരിക്കെ. ളിമത്തുൻ, അക്രമകാരി. ഇന്ന അഹ്ദഹു, നിശ്ചയമായും അവന്റെ പിടുത്തം. അലീമുൻ, വേദനയേറിയതാണ്. ഷദീദുൻ, കഠിനമായതാണ്.

0: അപ്രകാരമാണ് രാജ്യങ്ങൾ അഥവാ രാജ്യക്കാർ അക്രമകാരികളായിരിക്കെ നിന്റെ റബ്ബ് അവയെ പിടിച്ചു ശിക്ഷിക്കുമ്പോൾ അവന്റെ പിടുത്തം. നിശ്ചയമായും അവന്റെ പിടുത്തം വേദനയേറിയതും കഠിനമായതുമാകുന്നു.
1: അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു നബിവചനം ഇപ്രകാരമാകുന്നു: നിശ്ചയമായും അള്ളാഹു അക്രമികൾക്ക് അയവ് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ അവനെ പിടിക്കുമ്പോൾ അവൻ അതിൽ നിന്ന് പതറിപ്പോവുകയില്ല. പിന്നീട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വകദാലിക അഖ്ദു റബ്ബിക എന്ന് തുടങ്ങുന്ന ഈ വചനം ഓതുകയും ചെയ്തു. ബുഖാരി മുസ്ലിം.
2: വചനം 103. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ല

ذَلِكَ يَوْمٌ അതൊരു ദിവസമാണ്. മജ്മൂഉൻ ഒരുമിച്ചു കൂട്ടപ്പെടുന്ന, ലഹു അതിലേക്ക് അഥവാ അന്നേക്ക്, അന്നാസു മനുഷ്യർ, വദാലിക യൗമുൻ അതൊരു ദിവസവുമാണ്, മഷ്ഹൂദ് ഹാജരുണ്ടാകുന്ന അഥവാ ദൃക്സാക്ഷ്യമുണ്ടാകുന്ന.

0: നിശ്ചയമായും അതിൽ പരലോക ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് തക്കതായ ഒരു ദൃഷ്ടാന്തമുണ്ട്. അതൊരു ദിവസമത്രേ. അന്നേക്ക് മനുഷ്യർ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അത് എല്ലാവരും ഹാജറുണ്ടാകുന്ന ഒരു ദിവസവുമത്രേ.
1: വചനം 104. വമാനു അഖിറുഹു, നാം അതിനെ പിന്തിക്കുന്നില്ല അഥവാ താമസിപ്പിക്കുന്നില്ല. ഇല്ലാ ലി അജലിൻ, ഒരവധിക്കല്ലാതെ അഥവാ അവധി വരെയൊഴികെ. മഅദൂദിൻ, എണ്ണപ്പെട്ട.
2: വമാനു അഖിറുഹു ഇല്ലാ ലി അജലിൻ മഅദൂദ്,
0: എണ്ണിക്കണക്കാക്കപ്പെട്ട ഒരു അവധിക്കല്ലാതെ നാം അതിനെ പിന്തിച്ചു നീട്ടിവെക്കുന്നുമില്ല.
1: വചനം 105. യൗമയത്തി, അത് വരുന്ന ദിവസം. ലാ തകല്ലമു, സംസാരിക്കയില്ല. നഫ്സുൻ, ഒരു വ്യക്തിയും അഥവാ ഒരാത്മാവും അല്ലെങ്കിൽ ഒരു ദേഹവും. ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുമതി കൂടാതെ. ഫമിൻഹും, അപ്പോൾ അവരിലുണ്ടായിരിക്കും. ഷഖിയുൻ, നിർഭാഗ്യവാൻ. വസഈദ്, ഭാഗ്യവാനും അഥവാ സൽഭാഗ്യവാനും.

0: അത് വന്നെത്തുന്ന ദിവസം ഒരു വ്യക്തിയും അവന്റെ അഥവാ അള്ളാഹുവിന്റെ അനുമതിയോടെയല്ലാതെ സംസാരിക്കുകയില്ല. അപ്പോൾ അവരിൽ ദുർഭാഗ്യവാന്മാരും സൽഭാഗ്യവാന്മാരും ഉണ്ടായിരിക്കും.
1: സൽഭാഗ്യവാന്മാരായി വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പ്രവാചകന്മാർ, മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ തുടങ്ങിയ എല്ലാ സൃഷ്ടികളും സമ്മേളിക്കുന്ന ദിവസം എന്നത്രേ യൗമുൻ മഷ്ഹൂദ് കൊണ്ടുദ്ദേശ്യം. ആ ദിവസത്തിന്റെ ഗാംഭീര്യതയും ഗൗരവവും നിമിത്തം അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം അനുമതി കൂടാതെ ആർക്കും ഒരക്ഷരം ഉരിയാടുവാൻ സാധിക്കുകയില്ലാത്ത അതിഭയങ്കരമായ ദിവസമായിരിക്കും അത്.
2: മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു നാം ഇതുവരെ കേട്ടത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

ولكن الذين كفروا يفترون على الله الكذب وأكثرهم لا يعقلون.

سبحانك قال سبحانك ما يكون لي أن أقول ما ليس لي بحق

وهو القاهر فوق عباده ويرسل عليكم حفظة

ഫയകൂൻ ഖൗലുഹുൽ ഹഖ്.

وزكريا ويحيى وعيسى وإلياس كل من الصالحين.

فالق الحب والنوى يخرج الحي من الميت ومخرج الميت من الحي

0: തഖ്ദീർ.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 109 110 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ 109 110 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വദ്ദ കഫീറുൻ, ഇവിടെ കഫീർ ഈ പദത്തിൽ ഷാഇൻ്റെ ഉച്ചാരണം സീനായിട്ട് വരുന്നത് ശ്രദ്ധിക്കണം. കസീറുൻ അല്ല കഫീറുൻ. വദ്ദ കഫീറുൻ, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം നാവിൻ്റെ അറ്റം പുറത്തായിരിക്കണം. കഫീർ കഫീറുൻ. കഫീറുമ്മിൻ, തൻവീനു ശേഷം മീമുണ്ട്. മീമിന് തൻവീനു ശേഷം മീമ് വന്നാൽ ഇത് ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കഫീറുമ്മിൻ മിൻ അഹ്ലി. ഇവിടെ സാക്കിന നൂനിന് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാർ ചെയ്യണം, നൂനിനെ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. മിൻ അഹ്ലി, മിൻ അഹ്ലി എന്നല്ല ഓതേണ്ടത്, മിൻ അഹ്ലി. മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും, യറുദ്ദൂനകും, ലൗ യറുദ്ദൂനകും മിൻ. സാക്കിന മീമിന് ശേഷം മീമ് ഇദ്ഗാമു തമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ മിൻ ബഅദി, സാക്കിന നൂന് ശേഷം ബ ആണ്, ഇഖ്ലാബ് എന്നാണ് പറയുക. നൂനിനെ മീമാക്കി മാറ്റി മണിക്കണം. മിൻ ബഅദി, മിൻ ബഅദി എന്നല്ല മിൻ ബഅദി. മിൻ ബഅദി ഈമാനികും കുഫാറ, കുഫാറ. വഖഫ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി വഖഫ് ചെയ്യുക. ഇനി ഹസദ എന്നാണ് വഖഫ് ചെയ്യുകയെന്നെങ്കിൽ അവിടെയും രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടിക്കൊണ്ട് വഖഫ് ചെയ്യണം. എന്നിട്ട് ഹസദ മിൻ ഐന്ദ് ഇങ്ങനെ എടുത്തോതണം. ഹസദ മിൻ, തൻവീന് ശേഷം മീമ് ഇത് ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹസദ മിൻ. മിൻ ഐന്ദി, മിൻ ഐ ഇവിടെ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ഐന്ദി ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഐന്ദി, ഐന്ദി അൻഫുസിഹിം, അൻഫുസിഹിം. സാക്കിന നൂന് ശേഷം ഫാ വന്നാൽ ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അൻഫു, ഇവിടെ ഔൻഫു, ഔൻഫു എന്ന രൂപത്തിൽ മണിക്കരുത്. അൻഫുസിഹിം, അൻഫുസിഹിം മിൻ ബഅദി. സാക്കിന മീമിന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം മുതമാസിലൈൻ. അതുപോലെ മിൻ ബഅദി മുകളിൽ പറഞ്ഞ അതേപോലെ തന്നെ ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റി മറിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. ഇവിടെ ഹഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിന് കൽക്കല ശരിക്കും നൽകണം, ശബ്ദുണ്ട്. അതുപോലെ തന്നെ ഹ എൻ്റെ മഖ്റജൊക്കെ ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്. അൽ ഹഖ്. ഫഅഫു വസ്ഫഹു, ഫഅഫു ഐൻ, വസ്ഫഹു സാദ്. ഇതെല്ലാം അക്ഷരങ്ങളുടെ ഉച്ചാരണം കൃത്യമായിരിക്കണം, കൃത്യമായ മഖ്റജിൽ നിന്നും തന്നെ. വസ്ഫഹു, വസ്ഫഹു ഹത്ത, ഹത്ത തൊണ്ടയുടെ മധ്യഭാഗം ഹ. ഹത്ത യത്തിയല്ലാഹു ബി അംരി, ബി അംരി, ബി അംബ്രി, ബി അംബ് ബ അല്ല മീമാണ്, സാക്കിന മീമ്. ബി അംരി, ബി അംരി ഈ പ്രയോഗം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇന്നല്ലാഹ നൂന് ശദ് മണിക്കണം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഷൈഇൻ തൻവീന് ശേഷം ഖാഫ് ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഷൈഇൻ ഖദീർ, ഖദീർ എന്നല്ല ഖദീർ, റാഇനെ നേർപ്പിക്കണം. അടുത്ത ആയത്തിൽ വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത, വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത. വഅഖീമു ഖാഫ്, വഅഖീമുസ്സ സാദ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം, ഹെവി ആയിട്ട് ഉച്ചരിക്കണം, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. ഇവിടെ സ്വലവാത്ത സക്കവാത്ത എന്ന് രൂപത്തിൽ ഓതരുത്. അസ്സലാത്ത
സകാത്ത് എന്നല്ല വഖഫ് ചെയ്യുക, സകാഹ്. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ബിഗുന്ന. ലിഅൻഫുസികും, ലിഅൻഫുസികും മിൻ സാക്കിന മീമിന് ശേഷം മേമ്, ഇത് ഖാമു തമാഥിലൈൻ, ഇവിടെ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിൻ ഖൈരിൻ, മിൻ ഖ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖൈരിൻ തജിദൂഹു, തൻവീന് ശേഷം ത ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഖൈരിൻ തജിദൂഹു, തജിദൂഹു ഇൻദല്ലാഹ്, ഇൻദ ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇന്നല്ലാഹ, നൂന് ശദ്ദ് മണിക്കണം. ബിമാ തഅമലൂന, തഅമലൂന, തഅമലൂന എന്നല്ല തഅമലൂന, ബസീർ, ബസീർ, സാദ് ഹെവി ആയിട്ട് ഉച്ചരിക്കണം. അതുപോലെ റായിനെ നേർപ്പിക്കുകയാണ്, അഥവാ തർക്കീഖ് ചെയ്യണം. ബസീർ എന്നല്ല ബസീർ, ബസീർ, ഇങ്ങനെയാണ് ഓതേണ്ടത്. ഒന്നുകൂടെ ഈ ഭാഗം ഓതാം.

0: بارك الله فيكم جميعا السلام عليكم ورحمة الله وبركاته
1: بارك الله فيكم جزاك الله خيرا كثيرا بيس قرآن راديو التحسين برنامج ആണ് നാം ഇതുവരെ കേട്ടത് സൂറ ബക്കറയിലെ 109 110 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത് അവതരണം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം പീസ് റേഡിയോ കർമ്മസരണി
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അല്ലാ

അതുവഴി നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: തെളിഞ്ഞ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ബന്ദർ ബലീലയാണ്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ.

0: وجهه له الحكم وإليه ترجعون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഖസസിലെ 83 മുതൽ 88 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് അബ്ദുൽ ബാരി അത്തുവൈത്തി.
2: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
5: أعوذ بالله من الشيطان الرجيم
6: ولقد أرسلنا موسى بآياتنا وسلطان مبين إلى فرعون وملئه فاتبعوا

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ട് കഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 70-ാമത്തെ അധ്യായം, സൂറത്തു മഅരിജ് 1 മുതൽ 44 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാജിദ് അൽ ജാമിൽ.
1: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം മുതൽ സൂറത്തുൽ നാസിയാത്ത് വരെയുള്ള അധ്യായങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിദ് അബ്ദുറഹ്മാൻ ആലോസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ സൂറത്തുൽ ഖലം മുതൽ സൂറ നാസിയാത്ത് വരെയുള്ള അധ്യായങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് അൽഹാഫിദ് അബ്ദുറഹ്മാൻ ആലുസി.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് നിസാഇലെ 105 മുതൽ 115 വരെയുള്ള വചനം ഷെയ്ഖ് ബന്ദർ ബലീല.

0: മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ നിന്നും സൂറത്തുൽ ഖസസ് 83 മുതൽ 88 വരെയുള്ള വചനം ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈതി.
1: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന

0: الله أكبر
1: الله أكبر
0: الحمد لله رب العالمين

0: الله أكبر
1: الله أكبر.
2: ഹാറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
3: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാ

0: അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്, അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: റേഡിയോയിൽ അടുത്ത പരിപാടി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ വചനങ്ങളെയും ആധികാരിക തഫ്സീറുകളെ മുൻനിർത്തി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ആധികാരിക മലയാളം തഫ്സീർ, തഫ്സീർ അമാനി. ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തു ഹാഖ 38 മുതൽ 43 വരെ വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
1: വചനം 38. വാക്കർത്ഥം: ഫലാ ഉക്സിമു, എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബിമാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നതുകൊണ്ട്. നിങ്ങൾ കാണുന്നവ കൊണ്ട്.
2: ഫലാ ഉക്സിമു ബിമാ തുബ്സിറൂൻ,
1: എന്നാൽ നിങ്ങൾ കാണുന്നവയെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വചനം 39. വാക്കർത്ഥം: വമാ ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണാത്തവ കൊണ്ടും.
2: വമാ ലാ തുബ്സിറൂൻ,
1: നിങ്ങൾ കാണാത്തവയെ കൊണ്ടും സത്യം ചെയ്തു പറയുന്നു. വചനം 40. വാക്കർത്ഥം: ഇന്നഹു, നിശ്ചയമായും അത്. ലഖൗലു, വാക്കു തന്നെ. വചനം തന്നെ, പറയുന്നതു തന്നെ. റസൂലിൻ കരീം,
3: മാന്യനായ ഒരു റസൂലിൻ്റെ അഥവാ ദൂതന്റെ.
2: ഇന്നഹു ലഖൗലു റസൂലിൻ കരീം,
1: നിശ്ചയമായും അത് അഥവാ ഖുർആൻ
3: മാന്യനായ
1: ഒരു ദൈവദൂതന്റെ വാക്ക് തന്നെ. വചനം 41. വാക്കർത്ഥം: വമാഹുവ, അതല്ല. ബിഖൗലി ഷാഇരിൻ, ഒരു കവിയുടെ വാക്ക്. ഖലീലമ്മ, എന്തോ വളരെ കുറച്ചു മാത്രം. തുമിനൂന, നിങ്ങൾ വിശ്വസിക്കുന്നു.
2: وَمَا هُوَ بِقَوْلِ شَاعِرٍ قَلِيلًا مَا تُؤْمِنُونَ,
1: അത് ഒരു കവിയുടെ വാക്കല്ല, വളരെ കുറച്ചേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. വചനം 42. വാക്കർത്ഥം: വലാ ബിഖൗലി, വാക്കുമല്ല. കാഹിനിൻ, ഒരു പ്രശ്നക്കാരൻ്റെ, ഗണിതക്കാരൻ്റെ, ജ്യോത്സ്യൻ്റെ. കലീലമ്മ, എന്തോ വളരെ കുറച്ചു മാത്രം. തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു.
2: വലാ ബിഖൗലി കാഹിൻ ഖലീലമ്മ തദക്കറൂൻ,
1: അത് ഒരു പ്രശ്നക്കാരൻ്റെ വാക്കുമല്ല, വളരെ കുറച്ചേ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നുള്ളൂ. വചനം 43. വാക്കർത്ഥം: തൻസീലുൻ, അവതരണം. അവതരിപ്പിക്കുന്നതാണ്. മിർ റബ്ബി, രക്ഷിതാവിങ്കൽ നിന്ന്. അൽ ആലമീൻ, ലോകരുടെ. ലോക.
2: തൻസീലും മിർ റബ്ബിൽ ആലമീൻ,
3: സർവലോക രക്ഷിതാവിൽ നിന്ന് അവതരിപ്പിച്ചതത്രേ അത്.
1: വചനം 38 മുതൽ 43 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഫലാ ഉക്സിമു എന്ന വാക്കിൻ്റെ ഘടന, അർത്ഥം, ഉദ്ദേശ്യം ആദിയായവയെപ്പറ്റി സൂറത്തുൽ വാക്കിയ 75-76 വ്യാഖ്യാനത്തിൽ വിവരിച്ചത് ഓർക്കുക. വക്താവിൻ്റെ സ്ഥിതിഗതികൾക്കനുസരിച്ച് വക്താക്കളുടെ വാക്കുകളിൽ വ്യത്യാസം കാണും. രാജാക്കളുടെ വാക്കിൽ രാജകീയതയും രസികന്റെ വാക്കിൽ രസികത്വവും കാണാം. മാന്യന്മാരുടെ സംസാരത്തിൽ മാന്യതയും നിന്ദ്യന്മാരുടെ സംസാരത്തിൽ നിന്ദ്യതയും അനുഭവപ്പെടും. അതുപോലെ കവികളുടെയും ജ്യോത്സ്യക്കാരുടെയും വാക്കുകളിൽ അവരുടേതായ പ്രത്യേകതകളും പ്രകടമായിരിക്കും. ആ നിലയ്ക്ക് അല്പമെങ്കിലും ആലോചിച്ചു നോക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന ഈ ഖുർആൻ സത്യനിഷേധികൾ ജൽപ്പിക്കുന്നതുപോലെ കവിവാക്യങ്ങളോ ജ്യോത്സ്യവാക്യങ്ങളോ അല്ലെന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. ഖുർആൻ അവതരിക്കുന്നത് ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാണ്. അതാകട്ടെ ഏതെങ്കിലും ജനതയ്ക്കോ ജനവിഭാഗത്തിനോ വേണ്ടി അവതരിപ്പിച്ചതുമല്ല, ലോകമക്കൾക്ക് ആകമാനം വേണ്ടിയുള്ളതാണ്. അത് അവരിൽ ഓതിക്കേൾപ്പിക്കുന്നത് അവനാൽ നിയോഗിക്കപ്പെട്ട ഒരു മാന്യ ദൂതനുമാകുന്നു. ഖുർആന്റെ സ്വരവും ശൈലിയും ഉള്ളടക്കവും സിദ്ധാന്തങ്ങളുമെല്ലാം തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്നു. പക്ഷേ ചിന്തിക്കാനും വിശ്വസിക്കാനും തയ്യാറാകാതെ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ച് നിരർത്ഥമായ ആരോപണങ്ങൾ കൊണ്ട് തൃപ്തി അടയുകയാണ് അവിശ്വാസികൾ ചെയ്യുന്നത്. 40-ാം വചനത്തിൽ മാന്യനായ ദൂതൻ അഥവാ റസൂലിൻ കരീം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. സൂറത്തു തക്വീറിലും ഇതുപോലെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, നിശ്ചയമായും അത് മാന്യനായ ഒരു ദൂതന്റെ വാക്കാണ് എന്നു പറഞ്ഞിരിക്കുന്നു. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ഉദ്ദേശിച്ചാണ് ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടു വചനങ്ങളുടെയും മുമ്പും പിമ്പുമുള്ള വാക്യങ്ങളിൽ നിന്ന് ഇത് മനസ്സിലാക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ ഓതിക്കേൾപ്പിക്കുന്നത് അദ്ദേഹം ഒരു കവിയോ ജ്യോത്സ്യനോ ആയതുകൊണ്ടല്ല, അദ്ദേഹം മാന്യനായ ഒരു ദൈവദൂതനായതുകൊണ്ടാണ്. അത് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ലോകരക്ഷിതാവിങ്കൽ നിന്നാണുതാനും എന്നത്രേ ഇവിടെ പ്രസ്താവിക്കുന്നത്. സൂറത്തു തക്വീറിലെ സന്ദർഭം മറ്റൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭ്രാന്ത് പിടിച്ചു പറയുന്നതോ വല്ല പിശാചും പറഞ്ഞുകൊടുക്കുന്നതോ അല്ല ഖുർആൻ. അർഷിന്റെ നാഥനായ അള്ളാഹുവിങ്കൽ പല നിലയ്ക്കും സ്ഥാനവലിപ്പങ്ങളുള്ള ഒരു ദൈവദൂതൻ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുക്കുന്നതാണത്. അദ്ദേഹം ആ ദൂതനെ അഥവാ ജിബ്രീലിനെ ശരിക്കും കണ്ടിട്ടുണ്ട് താനും എന്നൊക്കെയാണ് അവിടത്തെ സംസാര വിഷയം. മാന്യനായ ഒരു ദൂതന്റെ വാക്കാണ് ഖുർആൻ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുള്ളതിനെ പൊക്കിപ്പിടിച്ച് ഇസ്ലാമിൻ്റെ അകത്തും പുറത്തുമുള്ള ചില ശത്രുക്കൾ സമർത്ഥിക്കാൻ ശ്രമിക്കാറുള്ളതുപോലെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം വചനങ്ങളാവാമെന്ന് ഊഹിക്കുവാൻ പോലും പഴുതില്ലാത്തതാണ്. കാരണം ഖുർആൻ അവതരിപ്പിക്കുന്നത് അള്ളാഹുവാണെന്നും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ ആണ് എന്നും അതിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തം വരുത്തുവാൻ രണ്ടാൾക്കും നിവൃത്തിയില്ലെന്നും മറ്റും സ്പഷ്ടമായ ഭാഷയിൽ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വേണ്ട, അതിനെ തുടർന്ന് 43-ാം വചനത്തിൽ തന്നെ അത് ലോകരക്ഷിതാവ് അവതരിപ്പിച്ചതാണ്, തൻസീലു മിർ റബ്ബിൽ ആലമീൻ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് നോക്കുക. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വകയായി അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ലെന്ന് തീർച്ചയാണ്. അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് അടുത്ത വചനങ്ങളിൽ സഗൗരവം അള്ളാഹു താക്കീതു ചെയ്യുന്നതും കാണുക. ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ മുസ്ലിമാകുന്നതിന് മുമ്പ് ഒരു തക്കം നോക്കി ഒരിക്കൽ റസൂൽ തിരുമേനിയുടെ നേരെ പുറപ്പെടുകയുണ്ടായി. പള്ളിയിൽ അദ്ദേഹം എനിക്ക് മുമ്പായി എത്തിയിരുന്നു. ഞാൻ പിന്നിൽ ചെന്നു നിന്നു. അവിടുന്ന് സൂറത്തുൽ ഹാഖ ഓതാനാരംഭിച്ചു. അത് കേട്ടപ്പോൾ ഖുർആന്റെ ഘടനയെക്കുറിച്ച് എനിക്ക് ആശ്ചര്യം തോന്നി. ഞാൻ മനസ്സിൽ പറഞ്ഞു, അല്ലാഹുവാണേ, ഖുറൈശികൾ പറയും പോലെ ഇവനൊരു കവിയാണ്. അപ്പോഴേക്കും അവിടുന്ന് അതൊരു കവിയുടെ വാക്കല്ല എന്ന് 40-ും 41-ും വചനങ്ങൾ ഓതി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അവൻ ഒരു പ്രശ്നക്കാരനായിരിക്കും. അപ്പോഴേക്കും അവിടുന്ന് അതൊരു പ്രശ്നക്കാരന്റെ വാക്കുമല്ല എന്നും 42 മുതൽ വചനങ്ങളും ഓതി. അങ്ങനെ എന്റെ ഹൃദയത്തിൽ മുഴുവനും ഇസ്ലാം സ്ഥലം പിടിച്ചുപോയി. അദ്ദേഹം മുസ്ലിമാകുവാനുള്ള പ്രേരണകളിൽ ഒന്നായിരുന്നു ഈ സംഭവം.
0: പേസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. ഇപ്പോൾ നാം കേട്ടത് സൂറത്തുൽ ഹാഖ 38 മുതൽ 43 വരെ വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും.
4: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
5: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ. ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്. കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
6: Peace Radio. Tune to reality.
5: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا يحب الله الجهر بالسوء من القول إلا من ظلم وكان الله سميعا عليما إن تبدوا خيرا أو

يكون له ولد له ما في السماوات وما في الأرض وكفى بالله وكيلاً.

منكم واتقوا الله وعلى الله فليتوكل المؤمنون ولقد أخ

قاسيه يحرفون الكلم عن مواضعه ونسوا حظا مما ذكروا به

منهم فاعف عنهم واصفح إن الله يحب المحسنين.

അല്ലാഹു ലജഅലകും ഉമ്മതൻ വാഹിദതൻ വലാകിൻ ലിയബ്ലുവകും ഫീമാ ആതാകും ഫസ്തബിഖുൽ ഖൈറാത്ത് ഇലല്ലാഹ്.

واحذرهم أن يفتنوك عن بعض ما أنزل الله إليك

സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ കിഡ്സ് ടൈം കുരുന്നുകാരികളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബലദിന്റെ പാരായണവുമായി മുഹമ്മദ് തോഹാൽ ജുനൈദ് ചേരുന്നു.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ബലദിന്റെ പാരായണവുമായി നമുക്കൊപ്പം ചേർന്നത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: Peace Radio, tuned to reality.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ സൂറ ഗാഫിർ 23 മുതൽ 37 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് ഖാലിദ്.
1: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്ന് പാരായണം ചെയ്തത് അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് സമാധാനവും ജീവിതത്തിന് മാർഗദർശനവും നൽകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ വചനം. ഖുർആൻ പാരായണത്തിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. ആ ദിവ്യവചനങ്ങൾ മനഃപ്പാഠമാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമായി പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ. നമ്മോടൊപ്പം ചേരുന്നത് ഹാഫിദ് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 61-62 വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ملعونين أينما ثقفوا أخذوا وقتلوا تقتيلا سنة الله في الذين خلوا من قبل ولن تجد لسنة الله تبديلا ملعونين

وقتلوا تقتيلا

അവിടെ ഖബ്ലു എന്നാണ് വഖഫ് ചെയ്യുമ്പോൾ ഖബ്ൽ. സുന്നത്തല്ലാഹി ഫിൽ ലദീന ഖലൗ മിൻ ഖബ്ൽ.

0: قبل ولن تجد لسنة الله تبديلا. الله നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹിഫുദുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറത്തുൽ ബഖറ 106 മുതൽ 108 വരെയുള്ള വചനം ഹാഫിൽ അബ്ദുശ്ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 106, 107, 108 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്.

നൻസഖ് സാക്കിന നൂന് ശേഷം സീന്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന നൻസഖ് മിൻ ആയത്തിൻ, ഇവിടെ മിൻ ആയത്തിൻ എന്ന് ഓതരുത്, മിൻ ആയത്തിൻ. നൂന് സാക്കിനയ്ക്ക് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. മിൻ ആയത്തിൻ, മിൻ ആയത്തിൻ ഔ, ഇവിടെയും ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. ആയത്തിൻ ഔ നുൻസിഹ ഇങ്ങനെ അല്ല, ആയത്തിൻ ഔ, ഔ നുൻസിഹ. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. നുൻസിഹ നഅതി ബിഖൈരിൻ, നഅതി ഹംസക്ക് സുക്കൂൻ, ഖൽഖല ചെയ്യരുത്, നഅതി അല്ല, നഅതി അല്ല, നഅതി, നഅതി ബിഖൈരിൻ മിൻഹ. തൻവീന് ശേഷം മീം, ഇവിടെ ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിഖൈരിൻ മിൻഹ, മിൻഹ ഔ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. മിൻഹ ഔ മിസ്ലിഹ, ഔ മിസ്ലിഹ. പറയണത്തിൽ ശ്രദ്ധിക്കേണ്ടത് മിസ്ലിഹ അല്ല, മിസ് ഫീ സു എസ് മിസ് മിസ്ലിഹ. അലം തഅലം, അലം തഅലം അന്നല്ലാഹ, നൂന് ശദ്ദുണ്ട്, മണിക്കണം. على كل شيء قدير, تنوين الشاشم قاف كل شيء ق اخفاء بغن افكتما كيمانيكنم அதே സമയം قاف استعلاء അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഉള്ള ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. ഷൈഇൻ ഖ, ഷൈഇൻ ഖദീർ, ഖദീർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. ഖദീർ, ഖദീർ അല്ല ഖദീർ. അടുത്ത ആയത്തിൽ അലം തഅലം അന്നല്ലാഹ ലഹു, അലം തഅലം, അലം തഅലം അല്ല തഅലം, അന്ന നൂൻ മുശദ്ദഗുന്ന, നൂൻ ശദ്ദുണ്ട്, മണിക്കണം. അന്നല്ലാഹ ലഹു മുൽക്കു, ലഹു മുൽക്കു സമാവാതി വൽ അർദ്, والارض والارض والارض لا والارض وما لكم من ساكن ميمن الشاشم ميم ادغام متماثلين ميمن അടുത്ത മീമിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. وما لكم من من دون الله ساكن النون الشاشم دال اخفاء بغن افكتما كي മണിക്കണം. من دون الله മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വല, ഈ രണ്ട് ഗുന്നയും സാക്കിന നൂന് ശേഷം വ, തൻവീന് ശേഷം വ, ഇത് ഗാം ബി ഗുന്ന, തൻവീനിനെ നൂന് സാക്കിനയെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ നസീർ, നസീർ സ്വാദാണ്, റായിനെ തർക്കീഖ് ചെയ്യണം. നസീർ, നസീർ എന്നല്ല നസീർ, നസീർ. ഉമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വല നസീർ. അം തുരീദൂന അൻ തസ്അലു, അൻ തസ്അലു, സാക്കിന നൂന് ശേഷം ത ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അൻ തസ്അലു, തസ്അ, അ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, തസ്അലു അല്ല തസ്അലു. أن تسألوا رسولكم كما, رسولكم كما سئل موسى, كما سئل موسى من قبل, كما سئل موسى من قبل, من ق ساكنة نون ششم قاف إخفاء بغنة, قاف هبيلة ترانة غنة يم أتبول شرديكنا, من قبل, من قبل بائن قلقل چايد കേൾക്കുന്ന രൂപത്തിൽ അവിടെ ഉച്ചരിക്കണം. ഖബുൽ, മിൻ ഖബുൽ. വമൻ

ഫഖദ് ദാലിനെ കേൾക്കണം, ഖൽഖല ചെയ്യണം. ഫഖദ് ഫഖദ് ദല്ല അല്ല ഫഖദ് ദല്ല ദല്ല ദ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വളരെ ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദോദ്. ദോ ദല്ല ദല്ല ദല്ല എന്നല്ല പറയേണ്ടത്. ദല്ല സവേ മദ്ദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടണം. മദ്ദ് മുത്തസിൽ മദ്ദ് വാജിബാണ്. സവേ സബീൽ ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദ് ലിസുക്കൂൻ. ഇൻഷാ അല്ലാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 106, 107, 108 ആയത്തുകളാണ്. അൽഹംദുലില്ലാ, നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ സമാപിക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ബഖറ 106 മുതൽ 108 വരെയുള്ള വചനം. അത്തഹ്സീനിൽ കൂടെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുശ്ശുക്കൂർ.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لا

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: ഇനി മനഃപാഠം 1 മുതൽ 30 വരെ, പേജ് 527, സാദൽ ഖാമിദി.

0: هو أضحك وأبكى وأنه هو أمات وأحيا.
1: മനപ്പാഠം സമാപിക്കുന്നു. പേജ് 527. സഅദൽ ഗാമിദിയായിരുന്നു മനപ്പാഠത്തിൽ കൂടെ ഉണ്ടായിരുന്നത്.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിൽ സൂറത്ത് നിസായിലെ 105 മുതൽ 115 വരെയുള്ള വചനം ഷെയ്ഖ് ബന്ദർ ബലീല.

0: മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ നിന്നും സൂറത്തുൽ ഖസസ് 83 മുതൽ 88 വരെയുള്ള വചനം ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈതി.
1: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന

0: استووا. الله أكبر،
1: الله أكبر.

0: الله أكبر
1: الله أكبر
2: ഹാർമയിൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കും. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: Peace Radio, tuned to reality.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാം അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം സൂറത്തുൽ ബഖറ ആയത്ത് 62 മുതൽ 67 വരെ ഖലീഫ സുനൈജിയുടെ ഖിറാഅത്ത്.
1: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
2: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
1: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
3: ഖുർആൻ റേഡിയോയിൽ തഫ്സീറു അമാനി. ബഹുമാനനായ മുഫസ്സിർ അമാനി മൗലവി നിർവഹിച്ച പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം കേട്ടുപഠിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടിയാണ് തഫ്സീറു അമാനി. ഇന്നത്തെ തഫ്സീറു അമാനിയിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹാക്കയുടെ 25 മുതൽ 37 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളുടെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കുന്നത്.
4: വചനം 25. വാക്കർത്ഥം: വഅമ്മാമൻ ഊത്തിയ, എന്നാൽ കൊടുക്കപ്പെട്ടവനോ, കിതാബഹു, തൻ്റെ ഗ്രന്ഥം, ബിഷിമാലിഹി, തൻ്റെ ഇടങ്കയ്യിൽ, പയകോലു, അവൻ പറയും, യാ ലൈത്തനീ, ഹാ ഞാനായിരുന്നെങ്കിൽ നന്നായേനെ, ലം ഊത്ത, എനിക്ക് നൽകപ്പെടാതെ ഇരുന്നെങ്കിൽ, കിതാബിയ, എൻ്റെ ഗ്രന്ഥം.

0: എന്നാൽ യാതൊരുവന്റെ ഇടംകൈയിൽ അവന്റെ ഗ്രന്ഥം കൊടുക്കപ്പെട്ടുവോ, അവനാകട്ടെ, അവൻ പറയും, ഹാ, എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ നന്നായേനെ. വചനം 26. വാക്കർത്ഥം: വലം അദരി, ഞാൻ അറിയാതെയും ഇരുന്നെങ്കിൽ, മാ ഹിസാബിയ, എന്റെ വിചാരണ എന്താണെന്ന്.
1: വലം അദരി മാ ഹിസാബിയ,
0: എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതെയും ഇരുന്നെങ്കിൽ നന്നായേനെ. വചനം 27. വാക്കർത്ഥം: യാ ലൈതഹ, ഹാ, അതായെങ്കിൽ നന്നായേനെ. കാനത്തി, അതായിരുന്നുവെങ്കിൽ. അൽ ഖാളിയ, തീരുമാനം വരുത്തുന്നത്, കലാശിപ്പിക്കുന്നത്.
1: യാ ലൈതഹ കാനത്തിൽ ഖാളിയ,
0: ഹാ, അത് അക്കാര്യം അഥവാ മരണം തീരുമാനം വരുത്തുന്നതായിരുന്നെങ്കിൽ നന്നായേനെ.
2: അഥവാ അതോടെ
0: എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. വചനം 28. വാക്കർത്ഥം: മാ അഗ്ന, ഐശ്വര്യമാക്കിയില്ല, ഉപകരിച്ചില്ല. അന്നി, എനിക്ക്, എന്നെ സംബന്ധിച്ച്. മാലിയ, എന്റെ ധനം, എനിക്കുള്ളത്. എന്റെ ധനം എനിക്ക് ഉപകരിച്ചില്ല. വചനം 29. വാക്കർത്ഥം: ഹലക അന്നി, എനിക്ക് നശിച്ചു, നഷ്ടപ്പെട്ടു. സുൽത്താനിയ, എന്റെ ശക്തി, സ്വാധീനം, അധികാരം, പ്രമാണം, ന്യായം.
1: ഹലക അന്നി സുൽത്താനിയ,
0: എന്റെ സ്വാധീനശക്തി എന്നിൽ നിന്ന് നശിച്ചുപോയി അഥവാ നഷ്ടപ്പെട്ടുപോയി. വചനം 25 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം: കുറ്റവാളികളുടെ കർമ്മരേഖയാകുന്ന ഗ്രന്ഥം അവരുടെ ഇടംകൈയിലായിരിക്കും കൊടുക്കപ്പെടുക. അപ്പോൾ അവർ അങ്ങേയറ്റം ഖേദത്തിലും നിരാശയിലുമായിത്തീരുന്നു. അയ്യോ, ഈ ഗ്രന്ഥം കിട്ടിയിരുന്നില്ലെങ്കിൽ, അയ്യോ, വിചാരണ അനുഭവിക്കേണ്ടി വന്നിരുന്നില്ലെങ്കിൽ, ആ മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അയ്യോ, എന്റെ സ്വത്തും സമ്പത്തും ഒന്നും എനിക്ക് ഉപകരിച്ചില്ലല്ലോ. അയ്യോ, എനിക്കിവിടെ ഒരു കഴിവും സ്വാധീനവും ഇല്ലാതായല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ വിലപിച്ചുകൊണ്ടിരിക്കും. മാലിയ എന്ന വാക്കിന് എന്റെ ധനം എന്ന അർത്ഥമാണ് നാം മുകളിൽ സ്വീകരിച്ചത്. എനിക്കുള്ളത് എന്നും അതിന് അർത്ഥം വരാം. അഥവാ എന്റേതായുള്ള യാതൊന്നും എനിക്കുപകരിച്ചില്ലല്ലോ എന്ന് സാരം. അതുപോലെ തന്നെ സുൽത്താനിയ എന്ന വാക്കിന് എന്റെ ന്യായം എന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ന്യായങ്ങളും തെളിവുകളും കൊണ്ടുവന്ന് സമർപ്പിക്കുവാനുള്ള അവസരം ഇല്ലാതായല്ലോ എന്നായിരിക്കും അപ്പോൾ ഉദ്ദേശ്യം. രണ്ടായാലും തത്വത്തിൽ ഒന്നുതന്നെ. ഇവരെക്കുറിച്ച് അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കുന്നത് ഇപ്രകാരമായിരിക്കും. വചനം 30. വാക്കർത്ഥം: ഖുദൂഹു, അവനെ പിടിക്കുവീൻ. ഫഗുല്ലൂഹു, എന്നിട്ടവനെ ആമത്തിൽ ബന്ധിക്കുവീൻ.
1: ഖുദൂഹു ഫഗുല്ലൂഹു,
0: അവനെ പിടിക്കുവീൻ, എന്നിട്ട് അവനെ കഴുത്തോടു ചേർത്ത് ആമം വെക്കുവീൻ. വചനം 31. വാക്കർത്ഥം: സുമ്മ, പിന്നെ. അൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിൽ, ആളിക്കത്തുന്ന നരകത്തിൽ. സൊല്ലൂഹു, അവനെ കടത്തുവീൻ, ഇട്ടരിക്കുവീൻ. പിന്നെ അവനെ ജ്വലിക്കുന്ന നരകത്തിൽ കടത്തുവീൻ. വചനം 32 വാക്കർത്ഥം ثم في سلسلة, പിന്നെ ഒരു ചങ്ങലയിൽ, ذرعها, അതിൻ്റെ നീള അളവ്, 70 ذراع, 70 മുഴമാണ്. فاسلكوه, അവനെ പ്രവേശിപ്പിക്കുവീൻ.

0: പിന്നെ 70 മുഴം അളവുള്ള ചങ്ങലയിൽ അവനെ പ്രവേശിപ്പിക്കുവീൻ. വചനം 33. വാക്കർത്ഥം: ഇന്നഹു കാന, നിശ്ചയമായും അവനായിരുന്നു. ലാ യുഅ്മിനു, വിശ്വസിക്കാതെ. ബില്ലാഹി, അല്ലാഹുവിൽ. അൽ അലീം, മഹാനായ.
1: ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം,
0: കാരണം നിശ്ചയമായും അവൻ മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. വചനം 34. വാക്കർത്ഥം: വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകിയിരുന്നതുമില്ല, പ്രേരണ നൽകിയിരുന്നതുമില്ല. അലാ ത്വആമിൻ, ഭക്ഷണം നൽകുവാൻ, ഭക്ഷണത്തിന്. അൽ മിസ്കീൻ, സാധുവിന്, പാവപ്പെട്ടവൻ്റെ.
1: വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ,
0: സാധുവിന് ഭക്ഷണം നൽകുന്നതിന് അവൻ പ്രോത്സാഹനം നൽകിയിരുന്നതുമില്ല. വചനം 35. വാക്കർത്ഥം: ഫലൈസലഹു, ആകയാൽ അവനില്ല. അല്യവും, ഇന്ന്. ഹാഹുന, ഇവിടെ. ഹമീം, ഒരു ഉറ്റ ബന്ധുവും ചങ്ങാതിയും.
1: فليس له اليوم هاهنا حميم,
0: ആകയാൽ ഒരു ഉറ്റ ബന്ധുവും ഇന്ന് അവന് ഇവിടെയില്ല. വചനം 36. വാക്കർത്ഥം: വലാ ത്വആമുൻ, ഭക്ഷണവുമില്ല.

0: ഗിസ്ലീനിൽ നിന്നല്ലാതെ അവന് ഭക്ഷണവും ഇല്ല. വചനം 37. വാക്കർത്ഥം: ലാ യഅ്കുലുഹു, അതിനെ തിന്നുകയില്ല, ഭക്ഷിക്കുകയില്ല. ഇല്ലൽ ഖാത്തിഊൻ, പിഴച്ചവർ അല്ലാതെ, തെറ്റു ചെയ്തവർ അല്ലാതെ.
1: ലാ യഅ്കുലുഹു ഇല്ലൽ ഖാത്തിഊൻ,
2: പിഴച്ചവർ അഥവാ തെറ്റു ചെയ്തവർ അല്ലാതെ അത് ഭക്ഷിക്കുകയില്ല.
0: വചനം 30 മുതൽ 37 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഇത്രയും കഠിനകഠോരമായ ശിക്ഷ അവർക്ക് നൽകപ്പെടുവാൻ രണ്ട് കാരണം അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാകുന്നു. അല്ലാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നില്ല, സാധുക്കൾക്ക് ഭക്ഷണം നൽകുവാൻ പ്രേരണ നൽകിയിരുന്നതുമില്ല. ഇതാണ് അവ: എല്ലാവിധ നന്മയുടെയും എല്ലാത്തരം സൽക്കർമ്മങ്ങളുടെയും അടിത്തറ അല്ലാഹുവിലുള്ള വിശ്വാസമാണല്ലോ. അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർ വല്ല നല്ല കാര്യവും ചെയ്തിരുന്നാൽ പോലും അത് പരലോകത്തു വച്ച് അല്ലാഹുവിൻ്റെ പ്രതിഫലത്തിന് അർഹമാകുന്നതുമല്ല. 25:23 വചനത്തിൽ അല്ലാഹു ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സഹജീവികളോടുള്ള കടമകളിൽ വച്ച് ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒന്നാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകൽ. അതിന് തയ്യാറില്ലാത്തവനിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് ഉപകാരമാണ് ലഭിക്കുവാനുള്ളത്? ചുരുക്കത്തിൽ, ഈ രണ്ട് കാര്യങ്ങളുടെയും അഭാവത്തിൻ്റെ അർത്ഥം അവൻ സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടപ്പാടുകൾ പാലിക്കാത്തവനാണ് എന്നാണല്ലോ. സാധുക്കൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല എന്നോ മറ്റോ പറയാതെ അതിന് പ്രേരണ നൽകിയിരുന്നില്ല, വലാ യഹൗദു എന്നു പറഞ്ഞിരിക്കുന്നത് വളരെ അർത്ഥവത്താകുന്നു. അവരവർ നൽകിയാലും പോരാ, മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കുവാൻ വേണ്ടുന്ന പ്രേരണയും പരിശ്രമവും കൂടി ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഗിസ്ലീൻ കൊണ്ടുദ്ദേശ്യം എന്താണെന്നുള്ളതിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാമെങ്കിലും നരകക്കാരുടെ മാംസങ്ങളിൽ നിന്ന് പൊട്ടി ഒഴുകുന്നതും ദുർഗന്ധം വമിക്കുന്നതുമായ
2: ദുർനീരാണതെന്നത്രേ
0: അധിക വ്യാഖ്യാതാക്കളും പ്രസ്താവിക്കുന്നത്. വ്രണങ്ങൾ മുതലായവ കഴുകിയ വെള്ളം എന്നാണ് ആ വാക്കിന് ഭാഷാർത്ഥം. ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതും അദ്ദേഹം ശരിവച്ചതുമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളിച്ചെയ്തതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: ഗിസ്ലീനിൽ നിന്ന് ഒരു കൊട്ടക്കോരി വെള്ളം ഇഹലോകത്തിൽ ഒഴുക്കപ്പെടുന്ന പക്ഷം ഇഹത്തിലുള്ളവർക്കെല്ലാം അത് നാറ്റമുണ്ടാക്കുന്നതാണ്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീറു അമാനി, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹാക്കയുടെ 25 മുതൽ 37 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ ശ്രദ്ധിച്ചത്.
4: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്. ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ അർത്ഥവും ആശയവും ഇഴകീറി പഠിപ്പിക്കപ്പെടുന്ന ഹൃദയവസന്തം പരിപാടിയിൽ ഇപ്പോൾ നാം പഠിക്കുന്നത് സൂറത്തു സ്വാഫാത്ത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുഹമ്മദ് കുട്ടി സലഫി.
7: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

فنظر نظرة في النجوم. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 87-88 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പിതാവടക്കമുള്ള ജനതയോട് അള്ളാഹുവല്ലാത്ത ശക്തികളെ ആരാധിക്കുന്നതു വഴി അവർ ചെയ്യുന്ന അപരാധത്തെക്കുറിച്ചാണ് ബോധ്യപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഫമാ ളന്നുകും, അപ്പോൾ നിങ്ങളുടെ വിചാരം എന്താണ്? ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിനെപ്പറ്റി. ഈ ചോദ്യം വളരെ ഗൗരവതരമായ, ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. ഇന്നും ഈ ചോദ്യം ഏറെ പ്രസക്തമാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള തെറ്റായ വിചാരമാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള തെറ്റായ വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിലേക്കടുക്കാൻ മധ്യവർത്തികൾ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ വിചാരം എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഫമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയില്ല. അല്ലാമ ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു, അൽ ഇസ്തിഫ്ഹാമു ഹുന ഇസ്തിഫ്ഹാമുൻ ഇസ്തിഫ്ഹാമുൻ തഹ്ദീദുൻ യഅനി മാദാ തളുന്നൂൻ. ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ, ഇത് ഗൗരവതരമായ ഒരു ഭീഷണി സ്വരത്തിലുള്ള സംസാരമാകുന്നു. കാരണം അന്നല്ലാഹ ഫാഇലും ബിക്കും ഇദാ അബദ്തും ഗൈറഹ, നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ ആരാധിച്ചാൽ അല്ലാഹു നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതളുന്നൂന അയ്യതുറുക്കക്കും, നിങ്ങളെ വെറുതെ വിടുമെന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അൽ ജവാബ്, ആ ചോദ്യത്തിൻ്റെ മറുപടി, ലാ, ഇല്ല. ഒരിക്കലും അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകളെ നാളെ പരലോകത്ത് അല്ലാഹു ശിക്ഷിക്കാതെ വിടുകയില്ല. അതാണ് ഒരു അഭിപ്രായം. വയഹ്തമിലു അന്നൽ മഅന ഇദത്തഖദ്തും മഅല്ലാഹി, നിങ്ങൾ അല്ലാഹുവിൻ്റെ കൂടെ മറ്റു ആരാധ്യന്മാരെ സ്വീകരിച്ചാൽ, മഅല്ലാഹി ഗൈറഹു ഇലാഹൻ ഫമാ ളന്നുകും ബി, അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതളുന്നൂന അന്നഹു യഖ്ബലു ഹാദിഹി ശിർക്ക്, നിങ്ങൾ ചെയ്യുന്ന ഈ പങ്കു ചേർക്കൽ അല്ലാ സ്വീകരിക്കും എന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? ഫല്ലാഹു അസ്സവജല്ല ലൈ യഖ്ബൽ, അല്ല ഒരിക്കലും തന്നെ അത് സ്വീകരിക്കുകയില്ല. കമാ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹദീസിൽ ഖുദ്സി, അല്ലാഹു പറഞ്ഞു എന്ന് പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, അന അഗ്ന ശുറകാ അനി ശിർക്ക്, ശിർക്ക് ചെയ്യുന്നവരിൽ നിന്ന് ഞാൻ മുക്തനാകുന്നു, ഞാൻ ധന്യനാകുന്നു. മൻ അമില അമലൻ അശ്റക ഫീഹി മഈ ഗൈരി, ആരെങ്കിലും ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തു, ആ കർമ്മത്തിൽ അവർ എന്നിൽ പങ്കുചേർത്താൽ, തറക്തുഹു വശിർക്ക, ആ കർമ്മത്തെയും അത് ചെയ്തവരെയും ഞാൻ വിട്ടുകളയും. ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിൽ 2985-ാമത്തെ ഹദീസായി ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾ അതിൻ്റെ ഗൗരവം, അതിൻ്റെ ഗുരുതരാവസ്ഥ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. തങ്ങൾ ചെയ്യുന്നത് ശിർക്കാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, ചില പുരോഹിതന്മാർ പാമരന്മാരായ മനുഷ്യർ ചെയ്യുന്ന ശിർക്കിനെ ന്യായീകരിക്കുകയും അതൊരിക്കലും ശിർക്കല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വിഫല ശ്രമം നടത്തുകയും ചെയ്യുന്നു. ആ പ്രവർത്തനം ശിർക്കാണെന്ന് പറയുന്നവരെ തങ്ങൾക്കുമേൽ ശിർക്ക് ആരോപിക്കുന്നവരായി മുദ്രയടിക്കുകയും ചെയ്യുന്നു. അന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം അറാദ ഇഖാമത്തൽ ബുർഹാൻ അലാ അന്ന ഹാദിഹിൽ ആലിഹ ലാ തസിഹ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വാക്കുകൾ, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ, അല്ലാഹുവല്ലാത്ത ആരാധ്യന്മാരെ സ്വീകരിക്കൽ, അതൊരിക്കലും സ്വീകാര്യമായ കാര്യമല്ല എന്ന് തെളിവ് സഹിതം അദ്ദേഹം സമർത്ഥിക്കുകയാണ്.
അന്തകൂന ആലിഹത്തൻ ലിഅന്നഹാ മർബൂബ, ഈ ആരാധിക്കപ്പെടുന്ന ഏത് ശക്തികളാകട്ടെ അല്ലാഹു അവരെ സൃഷ്ടിച്ചവരാകുന്നു, അല്ലാഹുവാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്നത്, അല്ലാഹുവിൻ്റെ ആശ്രയത്തിന് കീഴിലാണ് അവർ ജീവിക്കുന്നത്. വൽ മർബൂബ് അബുദുൻ ലാ യസിഹു അൻ യകൂന റബ്ബ, മർബൂബായിട്ടുള്ള അഥവാ സൃഷ്ടിയായിട്ടുള്ള ഒരാൾക്ക് ഒരു ശക്തിക്ക് റബ്ബാവാൻ ഒരിക്കലും കഴിയുകയില്ല. അൽ ഇൻകാറു ഷദീദ് മിൻ ഇബ്രാഹിം അലൈഹിസ്സലാം അലാ ഖൗമിഹി, തൻ്റെ ചോദ്യത്തിലൂടെ ആളുകൾ ചെയ്യുന്ന ഷിർക്കിനെ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഹൈസു സഅലഹും മൂബിഖൻ ലഹും മല്ലദീ തളുന്നൂന ബിറബ്ബിൽ ആലമീൻ, അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ ആ സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിങ്ങൾ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെക്കുറിച്ച് എന്താണ് വിചാരിച്ചത്? ഇദാ അബത്തും ഗൈറ, അവനല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ, ഹൽ തദുന്നൂന നാഖിസൻ ലാ യസ്തഹിഖു അൻ യഅബുദ വഹ്ദ, അള്ളാഹു അവൻ കഴിവ് കുറഞ്ഞവനാണെന്നും അവനെ മാത്രം ആരാധിച്ചുകൂടാ മറ്റുള്ളവരെ കൂടി ആരാധിക്കേണ്ടതുണ്ടെന്നും നിങ്ങൾ പറയുകയാണോ? ഹൽ തദുന്നൂന ഗാഫിലൻ അൻ അമലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? ഫയദഅകും യദഉകും ബിദൂനി ഉഖൂബതി, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഗുരുതരമായ തെറ്റിൻ്റെ പേരിൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? ഹൽ തളുന്നൂനഹു യർദാ ബി അൻ യുഅബദ ഗൈറ, അല്ലാഹു അവനല്ലാത്തവർ ആരാധിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടും എന്നെങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുവോ? കുല്ലു ഹാദാ ലം യകുൻ ഫളന്നുകും ളന്നുൻ ഖാതിഇ, ഈ ചോദ്യങ്ങളെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇല്ലാത്ത കാര്യങ്ങളാകുന്നു. അല്ലാഹു പരിപൂർണനാകുന്നു, ആർക്കും എവിടെ വെച്ചും ഏത് സന്ദർഭത്തിലും പ്രാർത്ഥിക്കാൻ അതിന് അർഹനാകുന്നു അല്ലാഹു. ഈ ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അവരുടെ മനസ്സിലെ വിചാരങ്ങൾ പോലും, അവരുടെ വികാരങ്ങൾ പോലും അറിയുന്നവനാകുന്നു അല്ലാഹു. അല്ലാഹുവല്ലാത്ത ഏത് ശക്തികളെ എത്ര ചെറിയതാകട്ടെ വലിയതാകട്ടെ ഇബാദത്തിൻ്റെ അംശങ്ങൾ അവർക്ക് നൽകുക വഴി അല്ലാഹുവിൻ്റെ കടുത്ത കോപത്തിന് ഈ ആളുകൾ വിധേയരായി മാറുന്നു. അതുകൊണ്ട് അല്ലാഹുവിനെക്കുറിച്ചുള്ള ഇവരുടെ വിചാരം തെറ്റായ വിചാരമാകുന്നു. ആ ചോദ്യം അതാണ് അറിയിക്കുന്നത്. ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരം എന്താകുന്നു? ഇദാ ലഖീതുമൂഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ അവനെ കണ്ടുമുട്ടുമ്പോൾ, വഖദ് ജഅൽതും മഅഹു ആലിഹതൻ ഉഖ്ര, നിങ്ങൾ അല്ലാഹുവിന് പുറമേ മറ്റു ആരാധ്യന്മാരെ സ്വീകരിച്ചതിനാൽ, മാ ളന്നുകും അൻ യഫ്അല ബികും, അവൻ നിങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വഖദ് കഫർതും ബി വഅശ്റക്തും ബി ഗൈറഹു മാ ളന്നുകും അൻ യഫ്അല ബികും വല്ലാഹു തആല യഖൂൽ, ആ അല്ലാഹു നിങ്ങൾ അവനിൽ പങ്കുചേർക്കുന്നതിനെ, ആ പങ്കുചേർക്കുന്ന കാര്യത്തെ ഏത് രൂപത്തിലായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ അതിൻ്റെ പേരിൽ നിങ്ങളെ പിടികൂടുക? എന്താണ് നിങ്ങൾ അല്ലാഹുവിനെക്കുറിച്ച് വിചാരിക്കുന്നത്? യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരെക്കുറിച്ചുള്ള അല്ലാഹുവിൻ്റെ പരാമർശങ്ങൾ ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നഹു മൈ യുശ്രിക് ബില്ലാ ഫഖദ് ഹറ

0: ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, തീർച്ചയായും അവന് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഉവാഹുന്നാർ, അവൻ്റെ അഭയസ്ഥലം, അവന് ചെന്നു ചേരാനുള്ള സ്ഥലം നരകമാകുന്നു. വമാലില്ലാലിമീന മിൻ അൻസാർ, അള്ളാഹുവിൽ പങ്കുചേർത്ത അക്രമികൾക്ക് ഒരു സഹായിയും ഉണ്ടായിരിക്കുന്നതല്ല. സൂറത്തു നിസാഇൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്രക വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, തീർച്ചയായും അള്ളാഹു അവനിൽ പങ്കുചേർക്കപ്പെടുന്നതിനെ അവൻ പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക, അതിന് താഴെയുള്ളത് അതല്ലാത്തത് അവൻ പൊറുത്തു കൊടുത്തേക്കാം. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വമൻ യുശ്രിക് ബില്ലാ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവെങ്കിൽ ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ, അവൻ വലിയ അപരാധമാകുന്നു കെട്ടിച്ചമച്ചു പറയുന്നത്. സൂറത്തു നിസാഇൽ തന്നെ കാണാം, വമൻ യുശ്രിക് ബില്ലാ ഫഖദ് ദല്ല ദലാലം ബഈദാ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവെങ്കിൽ അവൻ വിദൂരമായ വഴിപിഴവിലാകുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നു, ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരമെന്താകുന്നു. അന്നഹു ഫാഇലും ബിക്കും ഇദാ അശ്റക്തും ബിഹി വഅബദ്തും മഅഹു ഗൈറഹ, നിങ്ങൾ അവനിൽ പങ്കുചേർത്താൽ, അവനിൽ നിങ്ങൾ പങ്കാളികളെ ഉണ്ടാക്കിയാൽ, അവനല്ലാത്തവരെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇവിടെ ലൊന്ന് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം. ഫമാ ലൊന്നുക്കും, ലൊന്ന് എന്നതിന് യഥാർത്ഥത്തിൽ അൽ ഇഅ്തിഖാദുൽ ഖത, തെറ്റായ വിശ്വാസത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ലൊന്ന് എന്ന് അള്ളാഹു പ്രയോഗിച്ചത്. വസമ്മാ ലന്നൻ ലിഅന്നഹു ഗൈറു മുതാബിഖിൽ വാഖിഅ ലിൽ വാഖിഅ, സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യമല്ല അവരുടെ വിശ്വാസം. അള്ളാഹുവിന് പങ്കാളിയുണ്ടെന്ന വിശ്വാസം അത് ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ലൊന്ന് എന്ന് അള്ളാഹു പ്രയോഗിച്ചത്. വലം യുസമ്മിഹി ഇൽമൻ, ഒരിക്കലും അള്ളാഹു ഇൽമ് എന്നല്ല അതിന് പേരിട്ടത്. ലിഅന്നൽ ഇൽമ ലാ യുതാബിഖു ഇല്ലാ അലൽ ഇഅ്തിഖാദിൽ മുതാബിഖിൽ വാഖിഅ, ഉള്ള കാര്യം വിശ്വസിക്കുന്നതിനാണ് ഇൽമ് എന്ന് പറയുക. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രയോഗം ലൊന്ന്, ഫമാ ലൊന്നുക്കും, എന്നാൽ നിങ്ങളുടെ വിചാരം എന്താകുന്നു എന്നതാണ്. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഇയ്യാക്കും വദ്ദന്ന, നിങ്ങൾ ഊഹങ്ങളെ കരുതിയിരിക്കണം. ഫഇന്ന ദ്ദന്ന അക്സബുൽ ഹദീസ്, തീർച്ചയായും സംസാരത്തിൽ ഏറ്റവും കളവാകുന്നു ലൊന്ന് എന്നത്. ഈ ഊഹത്തിൻ്റെ പിന്നാലെ ഊഹിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന, ഊഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് കാരണമായിത്തീരുമെന്നതാണ് ആ പദപ്രയോഗത്തിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. വൽ മഅന അന്ന ഇഅ്തിഖാദികും ഫീ ജാനിബി റബ്ബിൽ ആലമീൻ ജഹ്ലുൻ മുൻകർ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം അജ്ഞതയാകുന്നു, അതേപോലെ തന്നെ വെറുക്കപ്പെട്ട വിശ്വാസമാകുന്നു. അതുകൊണ്ട് ഈ ചോദ്യം ഏത് കാലഘട്ടത്തിലും പ്രസക്തമാകുന്നു. ഫമാ ളന്നുകും ബിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരമെന്താകുന്നു എന്ന ചോദ്യം. തുടർന്ന് അദ്ദേഹം പറയുന്നു 88-ാമത്തെ വചനം, ഫനദറ നദ്റത ഫിൻ നുജൂം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അള്ളാഹു പരാമർശിക്കുകയാണ്. ഫനദറ അങ്ങനെ അദ്ദേഹം നോക്കി, നദ്റതൻ ഒരു നോട്ടം, ഫിൻ നുജൂം നക്ഷത്രങ്ങളിൽ. തഫ്സീറുകളിൽ എന്തായിരുന്നു അദ്ദേഹം ആ നോക്കിയതിൻ്റെ ലക്ഷ്യമെന്ന് പലതരത്തിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഒന്ന്, ആ സമൂഹത്തിൽ നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുന്ന, നക്ഷത്രങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ചില സ്വാധീനങ്ങൾ ചെലുത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുപോലെ തന്നെ അത്തരം ആളുകളുടെ മുമ്പിൽ അദ്ദേഹം ഒരു പ്രകടനം വെറുതെ പ്രകടിപ്പിച്ചതാണെന്നാണ് ഒരു അഭിപ്രായം. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ചിന്ത മാറ്റിവിടാൻ വേണ്ടി ആ കാര്യത്തിലേക്ക് ആ വസ്തുവിലേക്ക് തന്നെ നോക്കുന്ന ഒരു സമ്പ്രദായം അതിന് അറബികൾ അങ്ങനെ പ്രയോഗിക്കാറുണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിന് ശേഷം സൂറത്തുൽ അംബിയായിൽ 57-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വതല്ലാഹി ലഅകീദന്ന അസ്നാമകും ബഅദ അൻ തുവല്ലു മുദ്ബിരീൻ. അല്ലാഹുവാണ് സത്യം, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഞാനൊരു തന്ത്രം പ്രയോഗിക്കാൻ പോകുന്നു. നിങ്ങൾ തിരിഞ്ഞ് നിങ്ങൾ പിന്തിരിഞ്ഞു പോയതിനു ശേഷം അവിടെ ആ ആരാധ്യ വസ്തുക്കളെ നശിപ്പിക്കുക എന്ന ലക്ഷ്യമല്ല, മറിച്ച് ആ ആരാധ്യ വസ്തുക്കൾ ആരാധനയ്ക്ക് അർഹതപ്പെട്ടവരല്ല, കാരണം അവക്ക് സഹായിക്കാനോ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ സാധ്യമല്ല എന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. വഫി യൗമി ഈദി മിനൽ അയ്യാദ് ദഅഹു ഇലൽ ഖുറൂജി മഅഹും. ആ ആളുകൾ ഒരു ഉത്സവത്തിന് വേണ്ടി പോവുകയാണ്, അവർ അദ്ദേഹത്തെ ക്ഷണിച്ചു. വഖാലു ഇന്നക ലൗ ഖറജത മഅനാ ഫീ ഈദിനാ ലറഅയ്ത അന്ന ഫീ ദീനിനാ ഫുസ്ഹ. നീ ഞങ്ങളുടെ കൂടെ പോന്നാൽ നിനക്ക് മനസ്സിലാകും ഞങ്ങളുടെ ദീന് അതെത്ര നല്ലതാണെന്ന്. വലറഅയ്ത അന്ന ദീനനാ ഹസനുൻ ഫഖ്റുജ് മഅനാ യാ ഇബ്രാഹീം ഫീ യൗമിൽ ഈദി. നീ ഞങ്ങളുടെ കൂടെ ഈ ഉത്സവ ദിവസം പോരൂ എന്ന് അവർ അദ്ദേഹത്തെ ക്ഷണിച്ചു. ആ സമയത്ത് ഫനദറ നദറത ഫിന്നുജൂം, അദ്ദേഹം നക്ഷത്രത്തിലേക്ക് നോക്കി. ഹാദിഹി ഹാലുൽ മുതഫക്കിർ, ഒരാൾ ഒരു ചിന്തിക്കുന്ന ആളുടെ അവസ്ഥയാകുന്നു ഇത്. ലിഅന്നൽ ഇൻസാന ഇദാ അറാദ അൻ യതഫക്കറ, ഒരാൾ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാകുമ്പോൾ, ഖതഅശ്ശവാഗില അൻ ബസരിഹി, തൻ്റെ ദൃഷ്ടി മറ്റെല്ലാത്തിൽ നിന്നും വേർപെടുത്തും. അങ്ങനെ ഫയന്ദുറു ഫിസ്സമാഇ, ആകാശത്തിലേക്ക് നോക്കും. ഹത്താലാ യറ ശൈഅൻ ഹൗലഹു യശ്ഗുലുഹു അമ്മാ യുഫക്കിറു ഫീ, താൻ ചിന്തിക്കുന്ന കാര്യത്തിൽ മറ്റൊന്നും കടന്നു വരാതിരിക്കാൻ വേണ്ടി തൻ്റെ ശ്രദ്ധ അതിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാൻ വേണ്ടി ആ നോട്ടമാണ് അദ്ദേഹം നോക്കിയതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു. യഥാർത്ഥത്തിൽ ആ സമൂഹത്തിലുള്ള ആ തെറ്റായ വിശ്വാസത്തെ തുറന്നെതിർക്കലും അതിൽ ഒട്ടും തന്നെ യുക്തിയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തലും അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കാം എന്നും, അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കും നമ്മുടെ ജീവിതത്തിൽ അബൗദികമായ നിലയിൽ സ്വാധീനങ്ങൾ ചെലുത്താൻ സാധ്യമല്ലെന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം തൗഹീദിൻ്റെ വിഷയത്തിൽ നാം ഓരോരുത്തർക്കും ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന ചരിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ചരിത്രത്തിലൂടെ ഗുണപാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഏകത്വത്തിൽ കലർപ്പില്ലാതെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സോഫാത്ത് വചനങ്ങളെ അധികരിച്ച് ഖുർആൻ അധ്യാപനം നടത്തിയത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറത്തു അബസ മുതൽ സൂറത്തു നാസ് വരെ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അബസ മുതൽ സൂറത്തുൽ നാസ് വരെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: بسم الله الرحمن الرحيم
3: إذا وقعت الواقعة ليس لوقعتها كاذبة خافضة الرا

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായമായ സൂറത്തുൽ വാഖിഅയാണ് ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നുകാരികളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. പാരായണം ചെയ്യുന്നത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.
3: والمحصنات من النساء إلا ما ملكت أيمانكم كتاب الله عليكم.

ولا تقتلوا أنفسكم إن الله كان بكم رحيماً.

مثقال ذرة وإن تك حسنة يضاعفها ويؤت من لدنه أجرا

يومئذ يود الذين كفروا وعصوا الرسول لو تسوى بهم الأرض.

الذين هادوا يحرفون الكلم عن مواضعه ويقولون

فمنهم من آمن به ومنهم من صد عنه وكذلك

أصابك من حسنة فمن الله وما أصابك من سيئة فمن نفسك

تبتغون عرض الحياة الدنيا فعند الله مغانم كثيرة

فقد وقع أجره على الله وكان الله غفورا رحيما وإذا

أنفسهم إن الله لا يحب من كان خوانا أثيما يستخف

ولله ما في السماوات وما في الأرض ولقد وصى

فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن

ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി

0: പ്രോഗ്രാം പീസ് റേഡിയോ 500 ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ 500 ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 529-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

منهمر وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر

0: كذاب أشر سيعلمون غدا من الكذاب الأشر إنا مرسل الناقة فتنة لهم فارتقبهم واصطبر.
1: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 529-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽഗാമിദി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: بسم الله الرحمن الرحيم. والسلام

0: പീസ് ഖുർആൻ റേഡിയോ. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 86 സൂറ ത്വാരിഖ് പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവൽ കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ 1-2 സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു ഹാഫിസ് ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 63 വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.
6: أعوذ بالله من الشيطان الرجيم يسألك الناس عن الساعة قل إنما علمها عند الله وما يدريك لعل الساعة تكون قريبا യസ്അലുകന്നാസു അനിസ്സാഅഹ് യസ്അലുകന്നാസു അനിസ്സാഅഹ് യസ്അലുകന്നാസു അനിസ്സാഅഹ് യസ്അലുകന്നാസു അനിസ്സാഅഹ് ഖുൽ ഇന്നമാ

ലസ്സാഅത വമാ യുദ്രീക ലഅല്ലസ്സാഅത വമാ യുദ്രീക ലഅല്ലസ്സാഅത വമാ യുദ്രീക ലഅല്ലസ്സാഅത തകൂനു വമാ യുദ്രീക ലഅല്ലസ്സാഅത തകൂനു ഖരീബ തകൂനു ഖരീബ തകൂനു ഖരീബ തകൂനു ഖരീബ വമാ യുദ്രീക ലഅല്ലസ്സാഅത തകൂനു ഖരീബ.

0: لعل الساعة تكون قريبا.
1: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനുമുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീൽ. ഇന്ന് സൂറത്ത് യൂനുസ് ആദ്യ വചനം മുതൽ പൂർണ്ണമായും സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. അഷേഖ് അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ, സൂറത്ത് യൂനുസ്, സൂറത്ത് ഹൂദ് 65 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: പീസ് ഖുർആൻ റേഡിയോ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 111-112 വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 111-112 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ എടുക്കുന്നത്. ശ്രദ്ധിക്കുക, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളും ഇതാണ് നമ്മൾ പഠിച്ചു വരുന്നത്.

0: വഖാലു. ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് മേലെയാണ്. വഖാലു
1: ലയ്യദുഖുല ലയ്യ.
0: സാക്കിന നൂനു ശേഷം യാ, നൂനിനെ യാഇലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലയ്യദുഖുലൽ ഇദ്ഗാം ബിഗുന്ന. ലയ്യദുഖുലൽ യദ് ദാലിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. യദുഖുലൽ ജന്നത. യദുഖുലു അല്ല യദുഖുല എന്നാണ്. യദുഖുലൽ ജന്ന നൂന്ന് ശദ് മണിക്കണം. യദുഖുലൽ ജന്നത ഇല്ല മൻ കാന. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫം ബിഗുന്ന. മൻ കാന ഹൂദൻ ഔ നസാറ. ഹൂദൻ ഔ തൻവീനു ശേഷം ഹംസ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. ഹൂദൻ ഔ ഔ നസാറ. സ്വാദാണ് നസോറ എന്നല്ല നസാറ. തിൽക അമാനിയുഹും തിൽക അമാനിയുഹും ഖുൽ ഹാതു ഖുൽ ഹാ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. ഖുൽ ഹാതു എന്നല്ല ഖുൽ ഹാതു ബുർഹാനക്കും ബുർഹാനക്കും. ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ഖുൽ ഹാതു ബുർഹാനക്കും ഇൻ കുന്തും. ഈ രണ്ട് മണിക്കലും ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. സാക്കിന നൂനു ശേഷം കാഫ്, സാക്കിന നൂനു ശേഷം ത, അവ്യക്തമാക്കി മണിക്കണം. ഇൻ കുന്തും സാദിഖീൻ സാദിഖീൻ. സ്വാദിൻ്റെ ഉച്ചാരണം, സ്വാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സാദിഖീൻ. അടുത്ത ആയത്തിൽ
1: ബല മൻ അസ്ലമ. ബല മൻ അസ്ലമ. മൻ അസ്ലമ
0: സാക്കിന നൂനു ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ബല മൻ അസ്ലമ. ബല മൻ അസ്ലമ.
1: മൻ അസ്ലമ വജ്ഹഹു
0: ജീം ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം.
1: വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. വഹുവ മുഹ്സിനുൻ.
0: വഹുവ ഹ തൊണ്ടയുടെ താഴെ ഭാഗം. വഹുവ വഹുവ മുഹ്സിൻ ഹ തൊണ്ടയുടെ മധ്യഭാഗം.
1: മുഹ്സിനുൻ ഫലഹു
0: തൻവീനു ശേഷം ഫ വന്നാൽ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം.
1: മുഹ്സിനുൻ ഫലഹു ഫലഹു അജ്റുഹു
0: ഫലഹു. ഇവിടെ ഹ ഉദ്ദമീറിന് ശേഷം ഹംസ. ഹ ഉദ്ദമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സുൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് സുലത്തു തവീൽ അല്ലെങ്കിൽ സുലത്തുൽ കുബറ എന്നൊക്കെ പറയും.
1: ഫലഹു അജ്റുഹു
0: ഇങ്ങനെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാം.
1: അജ്റുഹു
0: ജീമിന് ഖൽഖല, അജ് സുക്കൂനാണ്. അതുപോലെ റാഇന് ദമ്മാണ്.
1: അജ്റുഹു അജ്റുഹു അജ്റുഹു
0: ജീമിന് ദമ്മാവരുത്, സുക്കൂൻ.
1: അജ്റുഹു عند ربه عند
0: نونين അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫം ബിഗുന്ന
1: عند عند ربه ولا خوف عليهم ولا خوف عليهم خوف
0: تنوين ശേഷം عين اظهار വെളിവാക്കി ഉച്ചരിക്കണം.
1: خوف عليهم ولا هم عليهم و
0: സാക്കിന മീമിന് ശേഷം, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. അഥവാ മീം ശരിക്കും കംപ്ലീറ്റായിട്ട് ഉച്ചരിക്കണമെങ്കിൽ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടണം.
1: അലൈഹിം അലൈഹിം.
0: അതേസമയം അവിടെ നിർത്താതെ കൂട്ടി ഒതുകയും വേണം.
1: അലൈഹിം വ അലൈഹിം വലദ്ദ.
0: ഇതുപോലെ
1: അലൈഹിം വലഹും യഹ്സനൂൻ. യഹ്
0: ഹ തൊണ്ടയുടെ മധ്യഭാഗം. യഹ്സനൂൻ അല്ല
1: യഹ്സനൂൻ യഹ്സനൂൻ.
0: ആയത്തിൻ്റെ അവസാനത്തിൽ എല്ലാം മദ് ആരദുൽ സുക്കൂൻ. രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. മദ് ആരദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 111-112 ആയത്തുകളാണ് അൽഹംദുലില്ലാ ഇന്ന് നമ്മൾ കേട്ടു പഠിച്ചത്. വിശുദ്ധ ഖുർആൻ കൃത്യമായ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുക, അബദ്ധങ്ങളില്ലാതെ, ഹർക്കത്തുകൾക്കും അതുപോലെ തന്നെ മഖറജുകളിലൊന്നും മാറ്റങ്ങൾ വരാതെ, അർത്ഥവ്യത്യാസം വരാത്ത രൂപത്തിൽ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 111-112 വചനങ്ങളാണ് പാരായണം ചെയ്തത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ

0: يستوي أصحاب النار وأصحاب الجنة، أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله، وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة، هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر، سبحان الله عما يشركون. هو الله الخالق البارئ المصور، له الأسماء الحسنى، يسبح له ما في السماوات والأرض، وهو العزيز الحكيم.
1: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഹശർ 8 മുതൽ 24 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മറോത്തി.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത് ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയിസ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
6: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 74 മുതൽ 77 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോ ഹൃദയ വസന്തം.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ما تنحتون والله خلقكم وما تعملون. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 95-96 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 94-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം തൻ്റെ സമൂഹത്തോട് ചോദിച്ച ചോദ്യമാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു, അതഅബ്ദൂന, നിങ്ങൾ ആരാധിക്കുകയോ, മാ തൻഹിതൂൻ, നിങ്ങൾ കൊത്തിയുണ്ടാക്കുന്നതിനെ. അദ്ദേഹം തൻ്റെ സമൂഹം സ്വന്തമായി നിർമ്മിച്ചുണ്ടാക്കുന്ന ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുന്നതിനെക്കുറിച്ചാണ്, അതിൻ്റെ ബുദ്ധിശൂന്യതയെക്കുറിച്ചാണ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, അൻതുമുല്ലദീന സ്വനഅ്തും ഹാദിഹിൽ അസ്നാമ ഫകൈഫ ബഅദ ദാലിക തഅബ്ദൂനഹ, നിങ്ങൾ സ്വയം നിർമ്മിച്ചുണ്ടാക്കുന്ന ഈ വസ്തുക്കളെ നിങ്ങൾ തന്നെ ആരാധിക്കുകയാണോ? ഇതിനേക്കാൾ വലിയ ബുദ്ധിശൂന്യത എന്താണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. ഫഹഉലാഇ അഖ്ബലു യസിഫൂന ഇലാ ഇബ്രാഹീം, എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആ ചോദ്യം ആ ജനങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചില്ല, മറിച്ച് തങ്ങളുടെ ആരാധ്യന്മാരെ സഹായിക്കുവാനാണ് അവർ സന്നദ്ധരായത്. വലാക്കിന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം കാന ഖവിയൻ ഫീ ദാതില്ലാഹ്, ഒട്ടും അക്ഷോഭ്യനാവാതെ ആ സമൂഹത്തെ ഭയപ്പെടാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ ചോദ്യം അവരോട് ചോദിക്കുകയാണ്, അഥവാ ആരാധിക്കാൻ അർഹൻ, അതിന് അർഹതപ്പെട്ടവൻ അള്ളാഹുവായിരിക്കെ നിങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുന്ന വസ്തുക്കളെ ആരാധിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അതാണ് അഖാല, അദ്ദേഹം പറഞ്ഞു, അതഅബ്ദൂന മാ തൻഹിതൂൻ, നിങ്ങൾ കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുന്നവയെ നിങ്ങൾ ആരാധിക്കുകയാണോ? വൽ ഇസ്തിഫ്ഹാമുഹുന ലിത്തൗബീഖി വൽ ഇൻകാർ, ഇവിടെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പ്രസക്തി പൊരുൾ അവരെ അവരുടെ ആരാധനയെ അദ്ദേഹം നിസ്സാരമായി കാണുകയാണ്, അതിനെ നിരാകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. വൽ ഇസ്തിഹ്സാഉ ബിഹിം കൈഫ തഅബ്ദൂന ശൈഅൻ അൻതും തൻഹിതൂനഹു ബിഐദീകും, അതോടൊപ്പം അവർ ചെയ്യുന്ന ഈ ബുദ്ധിശൂന്യത അതിനെ അദ്ദേഹം എടുത്തു പറയുകയാണ്. നിങ്ങൾ സ്വകരങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയവയെ നിങ്ങൾ തന്നെ ആരാധിക്കുകയാണോ? വഹൽ യലീകു അഖ്ലൻ അൻ യകൂനൽ മഅബൂദ് മസ്നൂഅൻ ലിആബിദിഹി, ആരാധ്യ വസ്തു ആരാധിക്കപ്പെടുന്നവരുടെ കൈകളാൽ നിർമ്മിക്കപ്പെടുക എന്നത്. ഹാദാ ലാ യലീഖു വലാ യഫ്അലു ഹാദാ ഇല്ലാ അസ്ഫഹുസ് സുഫഹാ, ഏറ്റവും വലിയ വിഡ്ഢികളല്ലാതെ, ഏറ്റവും വലിയ ബുദ്ധിശൂന്യന്മാരല്ലാതെ ഇത് പ്രവർത്തിക്കുകയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. ഷൈഉൻ തസ്നഅഹു അൻത ബിയദിക് സുമ്മ തഅബ്ദുഹു വതതദറഉ ഇലൈഹി, നീ നിന്റെ കൈകൾ കൊണ്ട് ഒരു വസ്തുവിനെ നിർമ്മിക്കുക, എന്നിട്ട് അതിൻ്റെ മുമ്പിൽ നീ ആരാധന അർപ്പിക്കുക, അതിനോട് നീ താഴ്മ കാണിക്കുക. വതുനീബു വതതഅല്ലഖു ബിഹി വതർജൂ മിൻഹു നഫ്അ വദ്ദറർ, ആ വസ്തുവിൽ നിന്ന് നീ ഉപകാരം പ്രതീക്ഷിക്കുകയും ഉപദ്രവത്തെ ഭയപ്പെടുകയും ചെയ്യുക. ഹാദാ മിനസ്സഫ് വൽഇയാദു ബില്ലാ, ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിശൂന്യത. അല്ലാഹു ഇത്തരം അവസ്ഥകളെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അൽ ഇൻസാനു ഇദാ അഅമല്ലാഹു ബസീറത, ഒരു മനുഷ്യന്റെ ഉൾക്കാഴ്ച അല്ലാഹു ഇല്ലാതാക്കിയാൽ, ലാ യുഗ്നീഹി ബസറുൽ ഐൻ, തന്റെ കണ്ണുകളെ കൊണ്ട് യാഥാർത്ഥ്യങ്ങളെ കാണാൻ അവന് കഴിയുകയില്ല. സഹോദരങ്ങളെ, ഈ അവസ്ഥ അല്ലാഹുവല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ, അത് ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാവട്ടെ, അവയെ ആരാധിക്കുന്നതിലെ ബുദ്ധിശൂന്യത നമ്മുടെ സഹോദരങ്ങളെ സ്നേഹബുദ്ധിയ ഗുണകാംക്ഷയോടുകൂടി അവരെ ബോധ്യപ്പെടുത്തേണ്ട കടമ നമുക്കുണ്ട് എന്ന യാഥാർത്ഥ്യം, ആ ഗൗരവം നമ്മളും ഉൾക്കൊള്ളേണ്ടതാണ്. തുടർന്ന് 96-ാമത്തെ വചനം,
1: വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ.
0: വല്ലാഹു, അല്ലാഹുവത്രേ, ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചത്,
1: വമാ തഅമലൂൻ,
0: നിങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കുന്നതിനെയും, അഥവാ അല്ലാഹുവാണല്ലോ നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കുന്നതിനെയും സൃഷ്ടിച്ചത്, അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അല്ലാഹു ഹുവല്ലദി ഖലഖകും വഹുവല്ലദി ഖലഖ ഹാദിഹിൽ ഹിജാറ അല്ലതി നഹത്തുമൂഹ അലാ ഹൈഅത്തിൽ ഔസാൻ വസ്സുവർ വത്തമാസീൽ. നിങ്ങൾ കല്ലിലും മരത്തിലുമൊക്കെ കൊത്തിയുണ്ടാക്കുന്ന ഈ വസ്തുക്കൾ, അവയെയും സൃഷ്ടിച്ചത് നിങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണല്ലോ. വഹുവല്ലദി യസ്തഹിഖു അൻ യുഅബദ ലിഅന്നഹു അല്ലദി ഖലഖ വമൻ ലം യഖ്ലുഖ് ഫഹുവ ആജിസുൻ വൽ ആജിസു ലാ യസ്തഹിഖു അൻ യകൂന ഇലാഹ. ഈ സൃഷ്ടികൾ, അവക്കൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. സൃഷ്ടിക്കാൻ സാധ്യമല്ലാത്തവ ആരാധനക്ക് അർഹതപ്പെട്ടതും അല്ല. വലിദാലിക് ഖാല റബ്ബുന സുബ്ഹാന. അതുകൊണ്ടാണ് സൂറത്തുൽ ഹജ്ജിൽ 73-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത്,
1: യാ അയ്യുഹന്നാസു ദുരിബ മസൽ.
0: ഹേ മനുഷ്യരെ, ഒരു ഉദാഹരണം പറയുന്നു,
1: ഫസ്തമിഊല.
0: ആ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവീൻ.
1: ഇന്നല്ലദീന തദുഊന മിൻ ദൂനില്ലാ.
0: അല്ലാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ,
1: ലയ്യഖ്ലുഖൂ സുബാബ,
0: ഒരു ഈച്ചയെപ്പോലും അവ സൃഷ്ടിക്കുന്നില്ല.
1: വലബിജ്തമഊല,
0: അവരെല്ലാവരും സംഘടിച്ചാൽ പോലും, നിസ്സാര ജീവിയായ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവയ്ക്കൊന്നും സാധ്യമല്ല. സഹോദരങ്ങളെ, സൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ളവൻ ആരാണോ അവൻ മാത്രമാണ് ആരാധന അർഹിക്കുന്നവൻ. അല്ലാഹുവല്ലാത്ത ഒരു സൃഷ്ടിക്കും, അതത്ര വലിയതാകട്ടെ ചെറിയതാകട്ടെ ജീവനുള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, സൃഷ്ടി നടത്തുക എന്നത് ഒട്ടും തന്നെ സാധ്യമല്ല. എങ്കിൽ അവയൊന്നും ആരാധനക്ക് അർഹതപ്പെട്ടവയും അല്ല.
1: ഫഇദാ അജസു അൻ യഖ്ലുഖ സുബാബതൻ ഫകൈഫ യുഅബദൂൻ.
0: ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവയ്ക്ക് സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവ ആരാധിക്കപ്പെടുക?
1: ഇന്നമൽ ഇലാഹുൽ ഹഖു,
0: യഥാർത്ഥത്തിൽ യഥാർത്ഥ ആരാധ്യൻ,
1: ഹുവല്ലദി ഖലഖ സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ വമാ ഫീഹിമാ.
0: ആരാധ്യൻ, യഥാർത്ഥ ആരാധ്യൻ, ആകാശഭൂമികൾ സൃഷ്ടിച്ചവനാകുന്നു, അവക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചവനാകുന്നു.
1: വലിദാലിക് ഖാല റബ്ബുന സുബ്ഹാന.
0: അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്,
1: യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബകും.
0: ഹേ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുവീൻ.
1: അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും,
0: നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവനെയും സൃഷ്ടിച്ചവനായ.
1: ലഅല്ലകും തത്തഖൂൻ,
0: നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം, ദോഷബാധയെ സൂക്ഷിച്ചേക്കാം.
1: അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ,
0: ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവൻ.
1: വസ്സമാ ബിനാ,
0: ആകാശത്തെ മേൽപ്പുരയാക്കിയവൻ.
1: വഅൻസല മിനസ്സമാഇ മാ,
0: ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി തന്നവൻ.
1: ഫഅഖ്റജ ബിഹി മിനസ്സമാവാതി റിസ്ഖൽ ലകും,
0: അതുവഴി ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് സസ്യങ്ങൾ ഫലങ്ങൾ മുളപ്പിച്ചു തന്നവൻ.
1: ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദാ.
0: അപ്പോൾ നിങ്ങൾ അല്ലാഹുവിന് പങ്കുകാര ഉണ്ടാക്കരുത്.
1: വഅൻതും തഅലമൂൻ.
0: നിങ്ങൾ അറിയുന്നവരായിരിക്കെ. അഥവാ ആകാശത്തെ സൃഷ്ടിച്ചതും ഭൂമിയെ സൃഷ്ടിച്ചതും മഴ വർഷിപ്പിക്കുന്നതും അതുവഴി സസ്യങ്ങളെ മുളപ്പിക്കുന്നതും ആകാശത്തെ മേൽക്കുരയാക്കിത്തന്നതും ഭൂമിയെ വിരിപ്പാക്കിത്തന്നതും ഇതൊക്കെ ഏകനായ സ്രഷ്ടാവ് മാത്രമാണെന്നിരിക്കെ അതെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ അല്ലാഹുവിൽ നിങ്ങൾ പങ്കുകാര ഉണ്ടാക്കരുത്. അല്ലാഹുവിൻ്റെ വാക്ക് വളരെ ഗൗരവതരമാകുന്നു, വളരെ ശ്രദ്ധേയമാകുന്നു. മാത്രമല്ല ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത്
1: വജ്ഹാനി
0: ഈ വാക്യത്തിൽ രണ്ട് രൂപത്തിൽ ആയത്തിൽ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, അൻ യകൂന ഖൗലുഹു
1: മാ ബിമഅന അൽ മസ്ദർ.
0: ഇതിൽ അല്ലാഹുവിൻ്റെ പദപ്രയോഗത്തിൽ മാ എന്ന പദം വല്ലാഹു ഖലഖകും
1: വമാ തഅമലൂൻ,
0: അതിലെ മാ എന്നത് മസ്ദറിനെ അഥവാ ക്രിയാധാതുവിനെ അറിയിക്കുന്നതാകുന്നു. അങ്ങനെ വരുമ്പോൾ അർത്ഥം വല്ലാഹു ഖലഖകും
1: വഅമലകും,
0: നിങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും അല്ലാഹുവാണ് സൃഷ്ടിച്ചത് എന്നായിരിക്കും. മറ്റൊന്ന്, ഇതിലെ മാ എന്നത് മൗസൂല ഇവിടെ ഇസ്മാണെന്നും വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാം. അങ്ങനെ വരുമ്പോൾ വല്ലാഹു ഖലഖകും
1: വല്ലദി തഅമലൂനഹു,
0: നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും അതും അല്ലാഹുവാണ് സൃഷ്ടിച്ചത് എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു,
1: വതതുറുക്കൂന ഇബാദത റബ്ബിക്കും,
0: നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുന്നത് ഉപേക്ഷിക്കുന്നു.
1: അല്ലദി ഖലഖകും വഖലഖ അമലകും,
0: നിങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും സൃഷ്ടിച്ച ആ റബ്ബിനെ. സഹോദരങ്ങളെ, സ്രഷ്ടാവായ ഏകനായ ആ നാഥൻ മാത്രമാണ് ആരാധനക്ക് അർഹതപ്പെട്ടത്. അവൻ്റെ സൃഷ്ടികളിൽ ഒരാൾക്കും തന്നെ ആരാധനക്ക് അർഹതയില്ല, അവകാശമില്ല എന്നതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 97-ാമത്തെ വചനം,
1: ഖാലു ബനൂ ലഹു ബുന്യാനാ ഫഅൽഖൂഹു ഫിൽ ജഹീം.
0: ഖാലു, അവർ പറഞ്ഞു,
1: ഇബ്നു,
0: നിങ്ങൾ പടുത്തുയർത്തുവീൻ, നിങ്ങൾ സ്ഥാപിക്കുവീൻ,
1: ലഹു അവനു വേണ്ടി, ബുന്യാന
0: ഒരു എടുപ്പ് ഒരു കെട്ടിടം,
1: ഫഅൽഖൂഹു
0: എന്നിട്ടവനെ ഇടുവീൻ, ഫിൽ ജഹീം ജ്വലിക്കുന്ന തീയിൽ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യരെ വളരെ ബുദ്ധിപൂർവകമായി അവരോട് സംവദിച്ചിട്ടും കാര്യങ്ങൾ അവർക്ക് നേരാംവണ്ണം പറഞ്ഞു കൊടുത്തിട്ടും അവരുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. സൂറത്തുൽ അംബിയയിലെ 68-ാമത്തെ വചനത്തിൽ കാണാം,
1: ഖാലു,
0: അവർ പറഞ്ഞു,
1: ഹരിഖൂഹു,
0: നിങ്ങൾ അവനെ കത്തിക്കുവീൻ കരിച്ചു കളയുവീൻ,
1: വൻസുറു ആലിഹതകും,
0: നിങ്ങളുടെ ആരാധ്യന്മാരെ നിങ്ങൾ സഹായിക്കുവീൻ. ആരാധ്യൻ തങ്ങളെ സഹായിക്കേണ്ടതിന് പകരം തങ്ങൾ ആരാധ്യനെ സഹായിക്കാൻ അവർ സന്നദ്ധനാകുന്നു.
1: ഇൻകൂതും ഫാഇലീൻ,
0: നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ. മാത്രമല്ല സൂറത്ത് സ്വാഫാത്തിലെ ഈ വചനം ആ വചനത്തിൽ പറയുന്നു,
1: ഖാലു ബുനൂ ലഹു ബുന്യാനാ ഫഅൽഖൂഹു ഫിൽ ജഹീം,
0: അവനു വേണ്ടി നിങ്ങൾ ഒരു കെട്ടിടം പണിയുക, എന്നിട്ട് നിങ്ങൾ ജ്വലിക്കുന്ന ആ അഗ്നിയിൽ അവനെ എറിയുകയും ചെയ്യുക. അങ്ങനെ അവർ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ കരിച്ചു കളയാൻ വേണ്ടി ഒരു തീക്കുണ്ടാരം ഒരുക്കുകയും ആ തീക്കുണ്ടാരത്തിൽ ആ കെട്ടിടത്തിൽ അവർ തീ നിറക്കുകയും അതിനുശേഷം
1: വഔസഖുൽ ഖലീല ഇബ്രാഹിം അലൈഹിസ്സലാം ബിൽ ഹിബാൽ,
0: കയറുകൊണ്ട് അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കുകയും അതിനുശേഷം
1: വഅൽഖൗഹു ഫീ ഹാദിഹിൻ നാർ,
0: ആ തീയിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നിടത്ത് ഹദീസിൽ കാണാം,
1: عن ابن عباس رضي الله عنه عنهما قال حسبنا الله ونعم الوكيل
0: ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനാകുന്നു.
1: അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ.
0: ഇബ്രാഹിം അലൈഹിസ്സലാം തീയിൽ എറിയപ്പെട്ടപ്പോൾ അത് പറഞ്ഞു.
1: വഖാലഹ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഊ ലകും فَخَشَوْهُمْ فَزَادَهُمْ إِيمَانًا وَقَالُوا حَسْبُنَا اللَّهُ وَنِعْمَ الْوَكِيلُ إِنَّ النَّاسَ قَدْ جَمَعُوا لَكُمْ
0: ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ,
1: فَخَشَوْهُمْ അവർ നിങ്ങൾ ഭയപ്പെടുവീൻ എന്ന് പറഞ്ഞപ്പോൾ,
0: പ്രവാചകനും തന്റെ കൂടെയുള്ളവരും പറഞ്ഞു, അവരെക്കുറിച്ച് അല്ലാഹു പറയുന്നു,
1: فَزَادَهُمْ അതവർക്ക് വർദ്ധിപ്പിച്ചു, ഈമാന
0: സത്യവിശ്വാസം വർദ്ധിപ്പിച്ചു. വഖാലു അവർ പറയുകയും ചെയ്തു,
1: ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ
0: ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനാകുന്നു.
1: അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ ആ ആളുകൾ ആ സമൂഹം തീയിലേക്കെറിഞ്ഞ സന്ദർഭത്തിൽ ആ തീയോട് അള്ളാഹുവിന്റെ കൽപ്പന,
0: ഖുൽനാ യാ നാറു കൂനീ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം.
1: ഖുൽനാ, നാം പറഞ്ഞു,
0: യാ നാറു ഹേ തീയേ,
1: കൂനീ നീ ആവുക, ബർദൻ വസലാമൻ
0: തണുപ്പും സുരക്ഷയുമാവുക,
1: അലാ ഇബ്രാഹിം ഇബ്രാഹീമിന്റെ മേൽ,
0: وَأَرَادُوا بِهِ كَيْدًا
1: അവർ അദ്ദേഹത്തിന്റെ മേൽ തന്ത്രം ഉദ്ദേശിച്ചു,
0: فَجَعَلْنَاهُمْ
1: എന്നാൽ നാം അവരെ ആക്കി,
0: الْأَخْسَرِينَ
1: ഏറ്റവും നഷ്ടക്കാരാക്കി. സൂറത്തുൽ അംബിയയിലെ 69-70 വചനങ്ങളിൽ കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ തീയിലേക്കെറിഞ്ഞ് കരിച്ചു കളയാൻ ശ്രമിച്ച ആളുകൾ, അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സുരക്ഷയ്ക്ക് മുമ്പിൽ അവർ മുട്ടുമടക്കിയതായി, അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതായി നമുക്ക് കാണാൻ സാധിക്കും. തീയിന് ചൂട് എന്ന പ്രകൃതം നൽകിയ ആ നാഥൻ തന്നെ അതിൻ്റെ പ്രകൃതി എടുത്തു മാറ്റുകയും അതിനെ സുരക്ഷയുള്ള തണുപ്പാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് സൂറത്തുൽ അംബിയയിലെ 69-70 വചനങ്ങൾ അറിയിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കണിശമായി വിശ്വസിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നിർണായകമായ സന്ദർഭത്തിൽ പോലും അവൻ അവർക്ക് രക്ഷ നൽകും, അവരെ സംരക്ഷിക്കുമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹു മരണം വരെ അവൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുവാനും അത് പ്രബോധനം ചെയ്യാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
3: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിടിലൻ പരിപാടികളുമായി. സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗവിരുന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർ ക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്യൂസ്. ഇന്ന് നമ്മോടൊപ്പം ഹിൽമ സിദ്ദിഖ് യാംബു, ഹാസിഖ് ഡെസ്നൽ മദീന, തുൽഹ സെയിൻ മദീന. അവതരിപ്പിക്കുന്നവർ ഷഹനാസ് ചാത്തോത്ത്, സുഹേൽ ഇമ്പിച്ചിക്കോയ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ദമാം സ്റ്റുഡിയോയിൽ നിന്നും ഷഹനാസ് ചാത്തോത്ത്, എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സുഹൈൽ ഇമ്പിജിഗോയ. സൗദി അറേബ്യയിൽ നിന്നും ഒരുപാട് കൊച്ചു കൂട്ടുകാർ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കാറുണ്ട്. ഒരുപാട് പേർ അവരുടെ ഖുർആനിലുള്ള അറിവ് പങ്കുവെക്കാറുണ്ട്, സമ്മാനാർഹരാവാറുണ്ട്. എല്ലാത്തിലും വളരെയധികം സന്തോഷം. അൽഹംദുലില്ലാ, ഒരുപാട് കുട്ടികൾ ഖുർആൻ നന്നായി പഠിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള വിഷയത്തിലും, അതുപോലെ തന്നെ രക്ഷിതാക്കൾ അവരെ പഠിപ്പിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളാണ് എന്നുള്ള വിഷയം അറിയുമ്പോഴും വളരെ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാ, ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ആരൊക്കെയാണ് വിളിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് കോളറിലേക്ക് പോവാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഹിൽമ.
1: ഹിൽമ, ആ മാഷാല്ലാഹ്. ഹിൽമയ്ക്ക് എത്ര വയസ്സായി മോൾക്ക്? 7 വയസ്സല്ലേ. ഹിൽമ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: 1-ല്.
1: ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. മാഷാല്ലാഹ്, ഹിൽമ നല്ല ഉഷാറാണ് കേട്ടോ. സ്കൂൾ ഓഫ് ഖുർആനിലാ പഠിക്കുന്നത് അല്ലേ, മാഷാല്ലാഹ്. മോളെ എവിടുന്നാ വിളിക്കുന്നത്? യാംബുവിൽ നിന്ന്. ആ ഓക്കെ ഓക്കെ. ഹിൽമ ഇവിടെ പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലെ പ്രോഗ്രാമിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പോഴൊക്കെ വിജയിച്ചിട്ടുണ്ടോ വിളിച്ച സമയങ്ങളിൽ?
2: ആ
1: മാഷാല്ലാഹ്. അപ്പം ഇൻഷാല്ലാ ഇന്നത്തെ മത്സരം നമുക്ക് നോക്കാം. ഹിൽമക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റുമോ, വിജയിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. റെഡിയാണ് ഇൻഷാല്ലാ. ഇൻഷാല്ലാ എനിക്ക് ഉറപ്പുണ്ട് ഹിൽമക്ക് എന്തായാലും വിജയിക്കാൻ കഴിയും. ഹിൽമ വളരെ നല്ല ഉഷാറാണ്, നന്നായി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഹിൽമയുടെ വർത്തമാനം കേട്ടാൽ അറിയാം. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം മോളോട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അതിലു മുന്നെ മോള് ഖുർആൻ എത്ര വരെയാ പഠിച്ചിരുന്നത് ഒന്ന് പറയാവോ? ആ ഓക്കെ. അപ്പൊ മോളോട് ചോദിക്കാൻ പോവുകയാണ്, ഇവിടെ നിന്ന് ഒരു അധ്യായത്തിലെ 2 ആയത്ത് മോളെ ഓതി കേൾപ്പിക്കും. മോൾ അതിനെ തുടർന്നുള്ള ആയത്തുകൾ ഓതണം. ഓക്കെ, നോക്കിക്കോളൂ.
0: ഇൻഷാല്ലാഹ്. ألم

0: മാഷാല്ലാ. ഓക്കെ, കറക്റ്റാണ് കേട്ടോ, മോള് ഓദ്യതൊക്കെ കറക്റ്റാണ്. ഓക്കെ മാഷാല്ലാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഹിൽമ മോള് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, രണ്ടാമതായിട്ട് മോളോട് ഇവിടുന്ന് ഒരു അധ്യായത്തിന്റെ പേര് പറഞ്ഞു തരും, ഹിൽമ അത് ഓതണം. ഓക്കെ
1: ഇൻഷാല്ലാ.
0: ഇൻഷാല്ലാ.
2: സൂറത്തുൽ ആദിയാത്ത്.

راتي صبح فأصرنا به نقا فرصدنا به

فإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم.

0: മാഷാല്ലാ. ഹിൽമ, ആ കറക്റ്റാണ് കേട്ടോ മോൾ ഓതിയത്.
1: ഓക്കെ,
0: മാഷാല്ലാ. അപ്പൊ മോളോട് മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ നിന്ന് രണ്ട് ആയത്ത് മോളെ ഓതി കേൾപ്പിച്ചു തരും. മോൾ അത് ഏത് അധ്യായത്തിലുള്ളതാണെന്ന് പറയണം. ഇൻഷാല്ലാ കേട്ടോളൂ.

0: മാഊൻ.
1: ഒന്നുകൂടി പറയാവോ? ആ, സൂറത്തുൽ മാഊൻ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് ഉത്തരം. മൂന്ന് ചോദ്യങ്ങൾക്ക് ഹിൽമ മോള് പറഞ്ഞ മൂന്ന് ഉത്തരങ്ങളും കറക്റ്റ് ആണ്. അപ്പം ഇന്നത്തെ മത്സരത്തിൽ ഹിൽമ വിജയിച്ചിരിക്കുകയാണ്. ഓക്കെ, മാഷാല്ല. മോള് കഴിഞ്ഞ തവണ വിളിച്ചപ്പോഴും വിജയിച്ചിരുന്നില്ലേ? സമ്മാനം ലഭിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഹിൽമയ്ക്ക്? ആ ഓക്കെ, ഇൻഷാല്ല നമുക്ക് നോക്കാം. ഇനിയും വിജയിച്ചതിന് സമ്മാനം ലഭിക്കും കേട്ടോ. ഇൻഷാല്ല. അപ്പൊ മോളെ എന്നും വിളിക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ആരാണിത് വിളിക്കുന്നത്?
2: ഹസിക്ക്.
1: ഹസിക്ക് മദീനയിൽ നിന്നും. ഹസിക്ക് മദീനയിൽ നിന്നും അല്ലേ? ഓക്കെ. ഫീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് ഹസിക്കിന് സ്വാഗതം. ഇൻഷാല്ലാ, ഹസിക്ക് ഇതിനു മുമ്പ് ഇവിടെ വിളിച്ചിട്ടുണ്ടോ?
2: വിളിച്ചിട്ടുണ്ടല്ലോ.
1: വിളിച്ചിട്ടുണ്ട്. അപ്പം ആ മത്സരങ്ങളിലൊക്കെ വിജയിച്ചിട്ടുണ്ടോ? വിജയിച്ചിട്ടുണ്ട് ഇൻഷാല്ല. അപ്പം ഹസിക്കിന് സമ്മാനങ്ങൾ ലഭിക്കും തീർച്ചയായിട്ടും. ഇൻഷാല്ല. ഓക്കെ, ഹസിക്ക് എത്രയിലാ പഠിക്കുന്നതെന്ന് പറഞ്ഞ മോന്?
2: സിക്സ്ത്തില്
1: അല്ലേ? മോന് ഖുർആൻ എത്ര പേരെ അറിയാം? മുദ്ദസ്സിർ വരെ അറിയാം അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് മത്സരം ആരംഭിക്കാം. ഓക്കെ, അറിയാലോ, ഒന്നും പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പം ആയത്തുകൾ ശ്രദ്ധിക്കുക, എന്നിട്ട് അതിനെ തുടർന്നുള്ള ആയത്തുകൾ ഹസിക്ക് ഓതുക. ഓക്കെ
2: ഓക്കെ.
3: أعوذ بالله من الشيطان الرجيم.

0: هم عن التذكرة معرضين
1: كأنهم حمر مستنفرة فرت من قسورة بل يريد كل امرئ منهم يومئذ شأن يؤتى صحفا منشرة كلا بل لا يخافون الآخرة وجوه يومئذ
0: كلا إنه تذكرة
1: كلا إنه تذكرة فمن شاء ذكره وما يذكرونك إلا أن يشاء الله هو أهل التقوى وأهل المغفرة.
2: ഓക്കെ, മാഷാ അല്ലാ. ഹസീഖ്, ആ ഓക്കെ, മോനോദ്യത് കറക്റ്റ് ആണ് കേട്ടോ, ശരിയാണ്. ഇത് ഏത് അധ്യായത്തിലുള്ള ആയത്തുകളാണ്? സൂറത്തുൽ മുദ്ദസ്സിറിലുള്ളത് തന്നെ അല്ലേ? പ്രത്യേകിച്ച് ഇപ്പൊ ഹസീഖ് ഇതായിരിക്കും അല്ലെ പഠിച്ചോണ്ടിരിക്കുന്നത് അല്ലെ, കഴിഞ്ഞത് ഇപ്പം അല്ലേ? അപ്പൊ പെട്ടെന്ന് ഓർക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പം ഹസീഖിനോടുള്ള രണ്ടാമത്തെ ചോദ്യം, ഇവിടുന്ന് ഒരു രണ്ടായത്ത് മോനെ ഓതി കേൾപ്പിച്ചു തരും, അത് ഏത് അധ്യായത്തിലുള്ളതാണെന്ന് പറയണം. ഓക്കെ.

0: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمرسلات عرفا، فالعاصفات عصفا، والناشرات نشرا، فالفارقات فرقا، فالملقيات ذكرا، عذرا أو نذرا، إنما توعدون لواقع. فإذا النجوم طمست، إذا السماء فرجت، وإذا الجبال نصفت، وإذا الرسل أقتت، لأي يوم أجلت.
1: ഹസീഖ്, മുനോദിയത് കറക്റ്റാണ്, ശരിയാണ് കേട്ടോ. അപ്പൊ മൂന്ന് ചോദ്യങ്ങൾക്കും ഹസീഖ് പറഞ്ഞ ഉത്തരങ്ങൾ കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹസീഖ് ഇന്നത്തെ മത്സരത്തിലെ ഒരു വിജയിയാണ്. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. അപ്പം വീണ്ടും വിളിക്കുക, ഹസീഖിനുള്ള സമ്മാനങ്ങൾ അവിടെ എത്തിച്ചേരുന്നതാണ് മദീനയിൽ. ഓക്കെ, ഇതിനു മുമ്പുള്ള രണ്ട് എപ്പിസോഡുകളിൽ ഹസീഖ് വിളിച്ചിട്ട് തുടർച്ചയായിട്ട് വിജയിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതുകൂടി മൂന്ന് തവണ വിജയിച്ചു അല്ലേ. അപ്പൊ ഹസീഖിന് ഒരു സമ്മാനം കൂടാതെ വലിയ സമ്മാനം ലഭിക്കും തീർച്ചയായും. ഓക്കെ ഇൻഷാല്ലാ. അപ്പം ഹസീഖ് വീണ്ടും വിളിക്കണം, ഇതുപോലെ മത്സരങ്ങളിൽ പങ്കെടുക്കണം മറക്കാതെ. ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: വഅലൈക്കും അസ്സലാം.
1: ആരാണ് വിളിക്കുന്നത്? തൽഹാസൈൻ അല്ലേ. മോനെ എവിടുന്നാ വിളിക്കുന്നത്?
2: മദീന.
1: മദീനയിൽ നിന്ന്. ഓക്കെ. തൽഹാസൈൻ ഇവിടെ മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഓക്കെ. ഇതിനു മുമ്പ് വിളിച്ചിട്ടൊക്കെ വിജയിച്ചിട്ടുണ്ടോ മോന്?
2: ഇല്ല.
1: ഇല്ല. ഓക്കെ, സാറല്ല. ഇൻഷാല്ല അപ്പം വിജയിക്കണം. ഇനിയും ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് വിജയിക്കാൻ നോക്കാം. ഓക്കെ. മോനെ തെറ്റിപ്പോയോ? അത് സാറല്ല, അത് സാറല്ല. നമുക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടല്ലോ, വിളിച്ച് ജയിക്കാൻ കഴിയും ഇൻഷാല്ല. ഇൻഷാല്ല. അപ്പൊ മോന് ഖുർആൻ ഇപ്പൊ എത്ര വരെ അറിയാം? സൂറത്തുൻ നബ വരെ അറിയാം അല്ലേ. ഓക്കെ. എപ്പോഴും പഠിക്കാറുണ്ടോ? ഇപ്പോഴും. ഓക്കെ. അപ്പം ഖുർആൻ സ്കൂളിലെ ഇതൊക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ ഖുർആൻ പഠിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക, തുടരുക കേട്ടോ. അതിൽ വീഴ്ച വരുത്തരുത് ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഇന്നത്തെ മത്സരം ആരംഭിക്കാം. മോനോട് ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ നിന്നൊരു അധ്യായത്തിൽ രണ്ട് ആയത്തുകൾ ഓതി തരും, മോൻ അതിനെ തുടർന്നുള്ള ആയത്തുകൾ ഓതണം. റെഡി.
3: أعوذ بالله من الشيطان الرجيم. ليوم

0: وما أدراك ما سجين كتاب مرقوم ويل يومئذ للمكذبين الذين يكذبون بيوم الدين وما يكذب به لمعتد أثيم إذا تتلى عليه آياتنا قال أساطير الأولين.
1: ما شاء الله തൽഹ മോനോദിയത് ശരിയാണ് കേട്ടോ. ഓക്കെ, നല്ല ഭംഗിയുണ്ട് മോനോദിന്ന് കേൾക്കാൻ കേട്ടോ. ഓക്കെ, വല്ല മോനെ എപ്പോഴും ഇതുപോലെ വളരെ നല്ല ഭംഗിയായി ഓതണം കേട്ടോ എപ്പോഴും. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. രണ്ടാമത് ഇവിടെ നിന്ന് മോനിക്കൊരു സൂറത്തിന്റെ പേര് പറഞ്ഞു തരും, മോനത് ഓതണം. ഓക്കെ,
2: സൂറത്തു ത്വാരിഖ്.
0: أعوذ بالله من الشيطان الرجيم. بسم الله.

0: والسماء والطارق.
1: طارقا وما أدراك ما الطارق أما بمستقبل إن كل نفس لما عليها حافظ فلننظر الإنسان مما خلق خلق مما
0: മാ ഷാല്ലാ തൽഹ. ആ നന്നായി ഓതി, കറക്റ്റാണ് ഉത്തരം. ഏ കറക്റ്റാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, മൂന്നാമത് ഇവിടെ നിന്ന് രണ്ടായത് ഓതി കേൾപ്പിക്കും മോനെ. മോൻ അത് ഏത് സൂറത്താണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ കേട്ടോളൂ.
2: أعوذ بالله من الشيطان الرجيم إن بطش ربك لشديد إنه هو يبدئ ويعيد
1: بروج
0: ما شاء الله كاركتان كتو ആ തൽഹ വളരെ പെട്ടെന്ന് തന്നെ, ആലോചിക്കാൻ പോലും സമയം കൊടുത്തില്ല, അതിലും മുന്നേ തന്നെ പറഞ്ഞു അല്ലേ. നല്ല നന്നായി കേട്ടോ. ഇൻഷാല്ലാ അള്ളാഹു മോന് എപ്പോഴും ഇതുപോലെ വളരെ താല്പര്യത്തോടെ ഖുർആൻ നന്നായി പഠിക്കുവാനും ഇതുപോലെ ആരുടെ മുമ്പിലും വളരെ താല്പര്യത്തോടെ ഓതുവാനും ഒക്കെ ഉള്ള ഒരു കഴിവ് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനിയും വിളിക്കണം കേട്ടോ മോനെ. മോനിക്കുള്ള സമ്മാനം അവിടെ മദീനയിൽ എത്തിച്ചു തരും ഇൻഷാല്ലാ. ഓക്കെ
1: ഉസ്താദ്, അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും.
1: ഞാൻ ഹാസിക്ക.
0: ഹാസിക്ക് പറഞ്ഞോളൂ ഹാസിക്ക.
1: അത് പ്രൈസ് എങ്ങനെ എത്തിക്ക? ഇത് ശരിക്കും നമ്മളെ നമ്പറല്ല, നെറ്റിന്റെ നമ്പറാ.
0: മുമ്പ് വിളിച്ചതൊക്കെയോ?
1: മുമ്പ് കറക്റ്റ് നമ്പർ.
0: ആ നമ്പർ എന്റെ കയ്യിലുണ്ട്, അത് അവിടെ ആ നമ്പറിൽ നോക്കിയിട്ട് എത്തുള്ളൂ കേട്ടോ. ആ പേടിക്കണ്ട, ആ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഹാസിക്ക്, ആ സമ്മാനങ്ങൾ അവിടെ എത്തും കേട്ടോ, മദീനയിൽ എത്തും. ഇവിടുന്ന് അവിടെ എത്തിക്കാനുള്ള അസൗകര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ. ഇവിടുന്ന് നല്ലൊരു സൗകര്യം വരുന്ന സമയങ്ങളിൽ അവിടെ എത്തിക്കും. ഓക്കെ
1: ഓക്കെ ഓക്കെ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം.
0: ഈ കോളറോട് കൂടി ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അൽഹംദുലില്ല, ഒരുപാട് കൂട്ടുകാർ ഇവിടെ വിളിക്കുന്നതിലും അവരുടെ ഖുർആനിലുള്ള അറിവ് നമ്മോട്, അതായത് പീസ് റേഡിയോയുടെ ശ്രോതാക്കളോട് പങ്കുവെക്കുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാ എല്ലാ രക്ഷിതാക്കളും തങ്ങളുടെ മക്കളെ ഖുർആൻ പഠിക്കുന്നതിൽ വളരെ താല്പര്യം ജനിപ്പിക്കണമെന്നും പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. ഇന്ന് ഖുർആൻ ടെലിക്യൂസിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ ഹിൽമ സിദ്ദീഖ് ഗ്യാംബു, ഹാസിഖ് ഡസ്നൽ മദീന, തുൽഹ സെയ്ൻ മദീന. അവതരിപ്പിച്ചത് ഷഹനാസ് ചാത്തോത്ത്, സുഹേൽ ഇമ്പിച്ചുകോയ.
4: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
2: വലഖദ് അർസൽന മൂസ ബിആയാതിനാ വസുൽത്താനിൻ മുബീൻ ഇലാ ഫിർഔന വമലഇഹി ഫത്തബഊ അംറ

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ട് കഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 70-ാമത്തെ അധ്യായം, സൂറത്തു മഅരിജ് 1 മുതൽ 44 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാജിദ് അൽ ജാമിൽ.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, ഈ മദ്രസ.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ഇനി കേൾക്കുന്നു അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 104 മുതൽ 105 വരെ. അത്തഹ്സീനിൽ ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ബഖറയിലെ 103 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ് അൽഹംദുലില്ലാ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 104, 105 ആയത്തുകളാണ് എടുക്കുന്നത്.

യാ അയ്യൂഹല്ലദീന, ഇവിടെ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ. യാ അയ്യൂഹ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. യാ അയ്യൂഹൽ, യാ അയ്യൂഹല്ലദീന, അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന. ആമനു, ലാ തഖൂലു, തഖൂലു, തഖൂലു അല്ല, ലാ തഖൂലു റാഇന, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. റാഇന വഖൂലു ഉൻദുർന, വഖൂലു ഉൻദുർന അല്ല, കൂട്ടി ഓതുമ്പോൾ വഖൂലു ഉൻദുർന. ഇവിടെ ഉൻദുർ സാക്കിന നൂന് ശേഷം ദാദ്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ദാദ് ഇസ്തിഇല എൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഉള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. അതുപോലെ തന്നെ ദാദിൻ്റെ മഖ്റജ് ഉൻദുർ ലുർ എന്നല്ല, ഉൻദുർ ഉൻദുർന. വഖൂലു ഉൻദുർന വസ്മഉ വസ്മഉ, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ് അഥവാ അക്ഷരം പുറപ്പെടുന്ന സ്ഥലം. കൃത്യമായിരിക്കണം, വസ്മഉ അല്ല വസ്മഉ വസ്മഉ. വലിൽ കാഫിരീന വലിൽ കാഫിരീന, കാഫിരീന കാഫിരീന അല്ല, വലിൽ കാഫിരീന അല്ല, വലിൽ കാഫിരീന അദാബുൻ അലീം. അദാബുൻ അദാബുൻ, അസാബ് അല്ല, അദാബുൻ അലീം. തൻവീന് ശേഷം ഹംസ, ഇദ്ഹാർ, വെളിവാക്കണം, മണിക്കരുത്. അദാബുൻ അലീം, അദാബുൻ അലീം അല്ല, അദാബുൻ അലീം. അടുത്ത ആയത്തിൽ മാ യവദ്ദു അല്ലദീന കഫറു, അല്ലദീന ഇവിടെയും അല്ലദീന ദാല് ശ്രദ്ധിക്കണം, അല്ലസീന അല്ലദീന അല്ല, അല്ലദീന. മാ യവദ്ദു അല്ലദീന കഫറു മിൻ അഹ്ലി, മിൻ അഹ്ലി അല്ല, മിൻ അഹ്ലി, ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കണം. മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീന, വലൽ മുശ്രിക്കീന അൻ യുനസ്സല, സുക്കൂനുള്ള നൂനിന് ശേഷം യാ, നൂനിനെ യാഇലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചു കൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന, അൻ യുനസ്സല, അൻ യുനസ്സല. അതുപോലെ തന്നെ അയ്യുനസ്സല അലൈക്കും, അയ്യുനസ്സല അലൈക്കും, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്, അതിൻ്റെ മഖ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അയ്യുനസ്സല അലൈക്കും മിൻ, സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത മീം. ഇദ്ഗാം മുതമാസിലൈൻ, ഇദ്ഗാം ബിഗുന്ന, മീമിനടുത്ത മീമിലേക്ക് മിക്സ് ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അലൈക്കും മിൻ, മിൻ ഖൈരിൻ, സുക്കൂനുള്ള നൂനിന് ശേഷം ഖ, ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖ, മിൻ ഖ, മിൻ ഖൈരിൻ മിൻ. തൻവീന് ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, തൻവീന് ശേഷം മീം വന്നാൽ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖൈരിൻ മിൻ റബ്ബിക്കും. അതുപോലെ തന്നെ മിൻ റബ്ബിക്കും, സാക്കിന നൂനിന് ശേഷം റാ, നൂനിനെ റായിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. മിർറ മിർ റബ്ബിക്കും, മിർറ അല്ല, മിർ റബ്ബിക്കും. വല്ലാഹു യഖ്തസ്സു, വല്ലാഹു യഖ്തസ്സു, ഖാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം. അതേസമയം താ വളരെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. സ്വാദ് ഹെവി ആയിട്ട്, മീൻസ് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ. യഖ്തസ്സു യഖ്തസ്സു, വല്ലാഹു യഖ്തസ്സു ബിറഹ്മതി. സ്വാദ് ഹെവി ലെറ്ററാണ്, അഥവാ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം ഉച്ചരിക്കുമ്പോൾ. യഖ്തസ്സു ബിറഹ്മതി, ബിറഹ്മതി, ഹ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ബിറഹ്മതി ബിറഹ്മതി ബിറഹ്മതിഹി മയ്യ, നൂനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
ഇദ്ഗാം ബിഗുന്ന. അതുപോലെ യശാ മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ്, മുത്തസിൽ വാജിബാണ്. മൈ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം. വല്ലാഹു ദുൽ, ദുൽ അല്ല, ദുൽ ഫദ്ലി, ദാദ് സ്വാദിന് പുള്ളിയിട്ട ദാദ്, നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് ഹെവിയായിട്ട് സ്വരഭാരത്തിൽ ഉച്ചരിക്കും. ദുൽ ഫദ്ലിൽ അസീം, അസീം. ഇവിടെ താന് പുള്ളിയിട്ട ദാദ്, അതും വേറെ ശബ്ദം തന്നെയാണ്, അസീം, ഹെവി ലെറ്ററാണ്. വളരെ കൃത്യമായിട്ട് ഈ അക്ഷരങ്ങളെല്ലാം ഉച്ചരിക്കണം. വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം, മൂന്നും ഒരു ശബ്ദമാവരുത്. വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം അല്ല, വല്ലാഹു ദുൽ ഫദ്ലിൽ അസീം. ഒന്നുകൂടെ ഓതാം. يا ايها الذين امنوا لا تقولوا راعنا وقولوا انظرنا واسمعوا

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 104-105 വചനം. ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

وما الحياة الدنيا إلا لعب وله وللدار الآخرة خير للذين يتقون.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ബന്ദർ ബലീലയാണ്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: وجهه له الحكم وإليه ترجعون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഖസസിലെ 83 മുതൽ 88 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് അബ്ദുൽ ബാരി അത്തുവൈത്തി. ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. സൂറ യൂസുഫ് 85 മുതൽ 100 കൂടിയ വചനങ്ങൾ പാരായണം അഷ്ഷൈഖ് നാസിർ അൽ ഖത്തമി.
2: أعوذ بالله من الشيطان الرجيم.
3: قالوا تالله تفتأ تذكر

ورفع أبويه على العرش وخروا له سجدا ورفع أبويه على

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ യൂസുഫിലെ 85 മുതൽ 100 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് നാസിർ അൽ ഖത്തമി.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്കിന്റെ ഹൃദ്യമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മുഖീത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.peaceradio.com.
2: ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: നൂറുൻ അതല്ല അലൽ ഹയാതി റഹീം.
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ? അവ പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുക്കിയ തൻസീൽ പ്രോഗ്രാമിന്റെ സമയമാണിപ്പോൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 1 മുതൽ 157 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിക്കുന്നത്. പാരായണം ചെയ്യുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 1 മുതൽ 157 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തഫ്സീർ അമാനി. ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറ സൂറത്തു ഹാക്ക 44 മുതൽ 52 വരെ വചനങ്ങൾ.
1: ഖുർആൻ മനുഷ്യ സാഹിത്യമല്ല, അത് കവിതയുമല്ല, പ്രശ്നക്കാരന്റെ ഇളകിയാട്ടവുമല്ല, പിശാചിന്റെ ദുർബോധനവുമല്ല. അതിനെല്ലാം ഉപരിയായ ഒരു യഥാർത്ഥവുമാണത്. അതെ, അത് പരിപൂർണമായും ദിവ്യവചനങ്ങളാണ്. ഈ സത്യം അതിൻ്റെ ശത്രുക്കളിൽ പലരും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ഒരു പരമാർത്ഥം മാത്രമാകുന്നു. പക്ഷേ 49 വചനത്തിൽ കാണുന്നതുപോലെ അവർ അതിനെ നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വ്യാജമാക്കുവാൻ തന്നെ ഉറച്ചിരിക്കുകയാണ് എന്നേയുള്ളൂ. ചില സന്ദർഭങ്ങളിൽ അത്തരക്കാരിൽപ്പെട്ട ചില ആളുകളിൽ നിന്ന് മുൻകാലത്തും ഇക്കാലത്തും ആ പരമാർത്ഥം പുറത്തു ചാടാറുണ്ട് താനും. അടുത്ത കാലത്തെ ഒരു ഉദാഹരണം നമുക്കിവിടെ എടുത്തു കാണിക്കാം. മർഹൂം അല്ലാമ സയ്യിദ് റഷീദ് റിദ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ അൽ വഹ്യുൽ മുഹമ്മദിയിൽ നിഷ്പക്ഷമതികളായ ആധുനിക ചിന്തകന്മാരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും സംബന്ധിച്ച്
2: അവരുടെ വിശ്വാസവും
1: മതിപ്പും രേഖപ്പെടുത്തിയതിനെപ്പറ്റി പ്രസ്താവിക്കുന്ന മധ്യേ ഒരു ഭൗതികവാദിയായ ഷിബിലി ഷീമുവിൽ അദ്ദേഹത്തിനയച്ച ഒരു കത്ത് ഉദ്ധരിച്ചിരിക്കുന്നു. ആരാണ് ഷിബിലി ഷീമുവിൽ? തത്വശാസ്ത്ര പണ്ഡിതനായ അദ്ദേഹം ആദ്യം ഒരു സിറിയൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. പിന്നീട് പദാർത്ഥവാദിയായിത്തീർന്നു. പ്രസിദ്ധമായ അൽമനാർ മജല്ലത്തുൽ മനാർ മാസികയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് താൻ എഴുതിയിരുന്ന ചില ലേഖനങ്ങൾ കണ്ട അവസരത്തിലാണ് ആ കത്ത് അദ്ദേഹം തനിക്ക് അയച്ചതെന്നും ആ കത്ത് അൽമനാർ 11 പുസ്തകം 1 ലക്കത്തിൽ പ്രസിദ്ധം ചെയ്തിരുന്നുവെന്നും റഷീദ് റിള റഹ്മത്തുല്ലാഹി അലൈഹി അതിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാമ സയ്യിദ് റഷീദ് റിള ഷിബിലി ഷാമുവേലിന് അയച്ച കത്ത് ഇങ്ങനെയാണ്: താങ്കൾ മുഹമ്മദിനെ ഒരു പ്രവാചകനെന്ന നിലയ്ക്ക് നോക്കിക്കാണുകയും അദ്ദേഹത്തെ ഒരു മഹാനായി ഗണിക്കുകയും ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തെ ഒരു മഹാനെന്ന നിലയ്ക്ക് നോക്കിക്കാണുകയും അതിമഹാനായി ഗണിക്കുകയും ചെയ്യുന്നു. നാം മതവിശ്വാസത്തിൽ 2 പരസ്പര വിരുദ്ധമായ വശങ്ങളിലാണുള്ളതെങ്കിലും വിശാല ബുദ്ധിയിലും നിഷ്കളങ്കമായി സംസാരിക്കുന്നതിലും നാം യോജിക്കുന്നു. അത് നമുക്കിടയിൽ സ്നേഹബന്ധം കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. പിന്നീട് തുടർന്നുകൊണ്ട് അദ്ദേഹം താഴെ കാണുന്ന ഈ കവിതയും എഴുതിയിരിക്കുന്നു: ദഅമിൻ മുഹമ്മദിൻ ഫീസദാ ഖുർആനിഹി മാഖദ് നഹാഉ ലിലുഹ്മത്തിൽ ഗായാത്തി ഇന്നി വ ഇൻ അക്കു കദ് കഫർത്തു ബിദീനിഹി ഹൽ അക്ഫുറ നബി മുഹ്കമിൽ ആയാത്തി ഔമാ ഹവത് ഫീ നാസിഇൽ അൽഫാലിമിൻ ഹിക്മിൻ റവ.

ആതി നിഅമൽ മുദബ്ബിറു വൽ ഹകീമു വഇന്നഹു റബ്ബൽ ഫസാഹത്തി മുസ്തഫൽ കലിമാത്തി റജുലുൽ ഹിജാ റജുലുസ് സിയാസത്തി വദ്ദുഹ.

0: وبسيفه أنحى على النهمات من دونه الأبطال في كل الورى من سابق أو حاضر أو آت. സാരം ഇങ്ങനെ സംഗ്രഹിക്കാം. ഒന്ന്, മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ഖുർആന് ഊടും പാവും കൊടുത്തിരിക്കുന്നത് താനങ്ങ് വിട്ടേക്കുക. രണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ മതത്തിൽ അവിശ്വസിച്ചിരിക്കുകയാണെങ്കിലും ആ പ്രബല ദൃഷ്ടാന്തങ്ങളിൽ എനിക്ക് അവിശ്വസിക്കുവാൻ സാധിക്കുമോ? മൂന്ന്, അല്ലെങ്കിൽ തന്നിഷ്ടങ്ങളെ നിയന്ത്രിക്കുന്ന തത്വജ്ഞാനങ്ങളും സതുപദേശങ്ങളുമായി ആ നിർമ്മല മൊഴികളിൽ അടങ്ങിയിട്ടുള്ളതിലും നാല്, അതിൻ്റെ നിയമസംഹിതയിലും എനിക്ക് അവിശ്വസിക്കാമോ? അവയെപ്പറ്റി ജനങ്ങൾ ശരിക്ക് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ചില മാമൂലാചാരങ്ങൾ വഴി നാഗരികതയെ അവർ കെട്ടിക്കുടുക്കുമായിരുന്നില്ല. അഞ്ച്, വളരെ നല്ല ആസൂത്രകനും തത്വജ്ഞാനിയുമത്രേ അദ്ദേഹം. വാചാലതയുടെ പ്രഭുവും വചനങ്ങളിൽ ഉത്തമഗുണം സിദ്ധിച്ചവനുമാകുന്നു. ആറ്, ബുദ്ധിമാൻ, ഭരണകർത്താവ്, തന്ത്രജ്ഞൻ, സമരവീരൻ, ആക്രമണങ്ങളിൽ വിജയം നേടിയവൻ. ഏഴ്, ഖുർആന്റെ സാഹിത്യ വൈഭവം കൊണ്ട് അദ്ദേഹം ബുദ്ധികളെ ജയിച്ചടക്കിയിരിക്കുന്നു. തൻ്റെ വാളുകൊണ്ട് ശിരസ്സുകളെ നേരിടുകയും ചെയ്തിരിക്കുന്നു. എട്ട്, കഴിഞ്ഞുപോയവരോ നിലവിലുള്ളവരോ വരാനിരിക്കുന്നവരോ ആയ എല്ലാ ജനങ്ങളിലുമുള്ള വീരന്മാരും അദ്ദേഹത്തിൻ്റെ താഴെ മാത്രമാകുന്നു. പരിശുദ്ധ ഖുർആന്റെ മഹിമകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷ ഗുണങ്ങളും പലതും ചുരുങ്ങിയ വാക്കുകളിൽ സമർത്ഥമായി ഈ പദ്യങ്ങളിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. എന്നിരുന്നാലും അതിൻ്റെ ദിവ്യതയെ സമ്മതിക്കുകയോ അതിൻ്റെ പ്രബോധനത്തിൽ വിശ്വസിക്കുകയോ അദ്ദേഹം ചെയ്യുന്നില്ല. ഇത് ഏറെക്കുറെ മനഃപൂർവം തന്നെയാണെന്ന വസ്തുത കവിതയുടെ ആദ്യത്തെ വരികളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് വേണം പറയുവാൻ. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണെന്ന് തുറന്നു സമ്മതിക്കുവാൻ പദാർത്ഥവാദിയായ അദ്ദേഹത്തിൻ്റെ നാവിന് സാധ്യമായില്ലെന്നേയുള്ളൂ. ഖുർആന്റെ ലക്ഷ്യങ്ങളിൽ സർവപ്രധാനമായത് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസവും ബോധവും ഉണ്ടാവുകയാണല്ലോ. പക്ഷേ ഭൗതിക കാഴ്ചപ്പാടിൽ കൂടി മാത്രമാണ് താൻ ഖുർആനെ വിലയിരുത്തുന്നതെന്നും പാരത്രികവും ദൈവികവുമായ വശങ്ങളെ ദർശിക്കുവാൻ താൻ മിനക്കെടുന്നില്ലെന്നും ആദ്യമേ കവി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അങ്ങനെ ഖുർആന്റെ ചില വശങ്ങളെ തുറന്നു കാണിക്കുവാൻ നിർബന്ധിതനായ അദ്ദേഹം സ്വമനസ്സിനെ വഞ്ചിച്ചുകൊണ്ട് അതിൻ്റെ പ്രധാന വശങ്ങളുടെ നേരെ മൗനം ദീക്ഷിക്കുകയാണ് ചെയ്തതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറെക്കുറെ ഷിബിലി ഷുമവീലിൻ്റെ മാതൃകയിലുള്ള പ്രസ്താവനകളിറക്കുന്ന ചില മുസ്ലിം ഭൗതികവാദികളെയും കാണാറുണ്ട്. ഐഹിക ജീവിതത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന ഖുർആന്റെ നിയമനിർദ്ദേശങ്ങളെ വാനോളം പ്രശംസിക്കുകയും അതോടൊപ്പം പാരത്രിക ജീവിതത്തെ സംബന്ധിക്കുന്ന ആധ്യാത്മിക വശങ്ങളെക്കുറിച്ച് മൗനം അവലംബിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയായിരിക്കും ഇവരുടെയും പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമയ്യത്ത് ബിൻ അബിസ്വലത്തിനെപ്പറ്റി പ്രസ്താവിച്ചതാണ് ഇത്തരക്കാരെക്കുറിച്ചും പറയുവാനുള്ളത്. ആമന ഷിഅറുഹു വലം യുഅ്മിൻ ഖൽബുഹു, അയാളുടെ കവിത വിശ്വസിച്ചിരിക്കുന്നു, ഹൃദയം വിശ്വസിച്ചിട്ടില്ല. ഖുർആൻ ആർക്കാണ് ഉപയോഗപ്രദമായിത്തീരുക എന്ന് അല്ലാഹു അടുത്ത വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് കാണുക. വചനം 48. വാക്കർത്ഥം: വഇന്നഹു, നിശ്ചയമായും അത്, ഇത്, ലതദ്കിറത്തുൻ, ഒരു സ്മരണ ആകുന്നു, ഉപദേശം ആകുന്നു, ഉത്ബോധനം ആകുന്നു, ലിൽ മുത്തഖീൻ, സൂക്ഷിക്കുന്നവർക്ക്, ഭയഭക്തന്മാർക്ക്.
1: വഇന്നഹു ലതദ്കിറത്തുൻ ലിൽ മുത്തഖീൻ,
0: നിശ്ചയമായും അത് അഥവാ ഖുർആൻ ഭയഭക്തന്മാർക്ക് ഒരു സ്മരണയാകുന്നു. വചനം 49. വാക്കർത്ഥം: വ ഇന്ന ലനഅലമു, നിശ്ചയമായും നാം അറിയുന്നു, നമുക്കറിയാം. അന്ന മിങ്കും, നിങ്ങളിലുണ്ടെന്ന്, മുകദ്ദിബീൻ, ചില വ്യാജമാക്കുന്നവർ. നിശ്ചയമായും നമുക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ ചില വ്യാജമാക്കുന്നവരുണ്ടെന്ന്. വചനം 50. വാക്കർത്ഥം: വ ഇന്നഹു ലഹസ്രത്തുൻ, നിശ്ചയമായും അത് ഖേദം തന്നെ, സങ്കടമാണ്, ദുഃഖ ഹേതുവാകുന്നു. അലൽ കാഫിരീൻ, അവിശ്വാസികളുടെ മേൽ. നിശ്ചയമായും അത് അവിശ്വാസികളുടെ മേൽ ഖേദകാരണവുമത്രേ. വചനം 48 മുതൽ 50 വരെയുള്ളതിൻ്റെ വിശദീകരണം: സൂക്ഷ്മത പാലിക്കുന്ന ഭയഭക്തന്മാരായ സത്യവിശ്വാസികളായിരിക്കും യഥാർത്ഥത്തിൽ ഖുർആൻ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ടാണ് പലപ്പോഴും ഖുർആൻ ഭയഭക്തന്മാർക്ക് സ്മരണയാണ്, ഭയഭക്തന്മാർക്ക് മാർഗദർശനമാണ് എന്നും മറ്റും അല്ലാഹു പറഞ്ഞു കാണുന്നത്. ഖുർആനെ വ്യാജമാക്കി നിഷേധിക്കുന്നവരെപ്പറ്റി അല്ലാഹു ശരിക്കും അറിയാഞ്ഞിട്ടല്ല അവരെ തൽക്കാലം ഒഴിവാക്കിയിരിക്കുന്നത്, അറിഞ്ഞും കൊണ്ട് തന്നെയാണത്. അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെയാണ് 49-ാം വചനത്തിൻ്റെ സാരം.
2: ഖുർആന്റെ അനുയായികൾക്ക്
0: അത് വിജയത്തിനും മോക്ഷത്തിനും കാരണമാകുന്നതുപോലെ, അതിൽ അവിശ്വസിക്കുന്നവർക്ക് അത് ഖേദത്തിനും ദുഃഖത്തിനും കാരണമായിത്തീരുന്നു. ഖുർആൻ മുഖേന സജ്ജനങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ കാണുമ്പോൾ വിശേഷിച്ചും അവർ തങ്ങളെപ്പറ്റി ഖേദിക്കുമല്ലോ. ഇതാണ് 50-ാം വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. വേദ ഗ്രന്ഥവും റസൂലും അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ പേരിൽ അവർക്ക് ഒരു വിധത്തിൽ ഒഴിവ് കഴിവ് സമർപ്പിച്ചു നോക്കാമായിരുന്നു. ഖുർആനും റസൂലും വന്നു കഴിഞ്ഞതുകൊണ്ട് ഇനി അതിനുള്ള പഴുതും അടഞ്ഞു പോയിരിക്കുകയാണ്. 20-ാം അധ്യായം, 134, 28-ാം അധ്യായം, 47 മുതലായ വചനങ്ങൾ നോക്കുക. വചനം 51. വാക്കർത്ഥം: വ ഇന്നഹു, നിശ്ചയമായും ഇത്, അത്, ലഹക്കു, യാഥാർത്ഥം, സത്യം, കാര്യം, പരമാർത്ഥം തന്നെ, അൽ യഖീൻ, ദൃഢമായ, ഉറപ്പായ.
1: വഇന്നഹു ലഹഖുൽ യഖീൻ,
0: നിശ്ചയമായും ഇത് ദൃഢമായ യഥാർത്ഥമാകുന്നു. വചനം 52. വാക്കർത്ഥം: ഫസബ്ബിഹ്, ആകയാൽ തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം ചെയ്യുക, പരിശുദ്ധപ്പെടുത്തുക. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ, നാമത്തെ, അൽ അലീം, മഹാനായ.
1: ഫസബ്ബിഹ് ബിസ്മി റബ്ബികല് അസീം,
0: ആകയാൽ നീ നിന്റെ മഹാനായ റബ്ബിൻ്റെ നാമത്തിൽ തസ്ബീഹ് അഥവാ സ്തോത്രകീർത്തനം ചെയ്തുകൊള്ളുക. സൂറത്തുൽ വാഖിഅയുടെ അവസാനത്തെ രണ്ടു വചനങ്ങളും അവയുടെ വിവരണവും ഇവിടെയും ഓർക്കുക.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറ ഹാക്ക 44 മുതൽ 52 വരെ വചനങ്ങൾ.
4: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനങ്ങൾ സൂറ ഹാഖയിലെ 44 മുതൽ 47 വരെ വചനങ്ങൾ.
1: വചനം 44. വാക്കർത്ഥം: വലൗ തഖവ്വല, അദ്ദേഹം പറഞ്ഞുണ്ടാക്കി എങ്കിൽ, കെട്ടി പറഞ്ഞു എങ്കിൽ, അലൈന, നമ്മുടെ പേരിൽ, ബഅദൽ അക്കാവിയിൽ, ചില കൃത്രിമ വാക്കുകൾ, വല്ല വാക്കുകളും.
2: വലൗ തഖവ്വല അലൈന ബഅദൽ അക്കാവിയിൽ,
1: അദ്ദേഹം അഥവാ റസൂൽ നമ്മുടെ പേരിൽ വല്ല വാക്കുകളും കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ. വചനം 45. വാക്കർത്ഥം: ലഅഖദ്നാ, നാം പിടിക്കുക തന്നെ ചെയ്യും, മിൻഹു, അദ്ദേഹത്തെ, അദ്ദേഹത്തോട്, ബിൽ യമീൻ, വലങ്കൈ കൊണ്ട്, വലങ്കൈക്ക്.
2: ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ,
1: അദ്ദേഹത്തെ നാം വലങ്കൈ കൊണ്ട് പിടിച്ചു ശിക്ഷിക്കുമായിരുന്നു. വചനം 46. വാക്കർത്ഥം: സുമ്മ ലഖതഅന, പിന്നെ നാം മുറിക്കുകയും ചെയ്യും, മിൻഹു, അദ്ദേഹത്തിൽ നിന്ന്, അൽ വഥീൻ, ഹൃദയനാഡി, ജീവ നാഡി.
2: ثم لقطعنا منه الوتين,
1: പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ഹൃദയത്തിലെ ജീവനാഡിയെ നാം മുറിക്കുകയും ചെയ്യുമായിരുന്നു. വചനം 47. വാക്കർത്ഥം: ഫമാ മിങ്കും, അപ്പോൾ നിങ്ങളിൽ ഇല്ല, നിങ്ങളിൽ ഉണ്ടാവുക ഇല്ല, മിൻ അഹദിൻ, ഒരാളും തന്നെ, അൻഹു, അദ്ദേഹത്തിൽ നിന്ന്, ഹാജിസീൻ, തടയുന്നവരായിട്ട്, തടസ്സം ചെയ്യുന്നവരായിട്ട്.
2: ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ,
3: അപ്പോൾ നിങ്ങളിൽ ഒരാളും തന്നെ അദ്ദേഹത്തിൽ നിന്ന് അത് തടയുന്നവരായി ഉണ്ടാവുകയില്ല.
1: വചനം 44 മുതൽ 47 വരെയുള്ളതിൻ്റെ വിശദീകരണം. അഹദ്ന മിൻഹു ബിൽ യമീൻ എന്ന വാക്യത്തിന് വലങ്കൈ കൊണ്ട് പിടിച്ച് ശിക്ഷിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ വലങ്കൈക്ക് പിടിച്ചു ശിക്ഷിക്കുമെന്നും ഇങ്ങനെ രണ്ടു പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. രണ്ടായിരുന്നാലും കുതറി രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം ശക്തമായ നിലയിൽ പിടിച്ചു ശിക്ഷാ നടപടി എടുക്കുമെന്നത്രേ അതുകൊണ്ടുദ്ദേശ്യം. ഹൃദയത്തോട് ബന്ധപ്പെട്ടു നിൽക്കുകയും അറ്റുപോയാൽ ജീവഹാനി നേരിടുന്നതുമായ ഒരു നാഡിയാണ് അൽ വത്തീൻ, അഥവാ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടു നടക്കുന്ന നാഡി. അവിശ്വാസികൾ ഘോഷിക്കുന്നതുപോലെ നബിതിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പേരിൽ യാതൊന്നും കെട്ടിച്ചമയ്ക്കുന്നില്ല, അഥവാ അങ്ങനെ വല്ലതും ചെയ്തേക്കുന്ന പക്ഷം അള്ളാഹു നബിതിരുമേനിയെ ഒരിക്കലും വെറുതെ വിടുകയില്ല. നിശ്ചയമായും അതികഠിനമായി ശിക്ഷിക്കുകയും ജീവഹാനി വരുത്തുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അള്ളാഹു നടപടി എടുക്കുന്ന പക്ഷം അത് തടയുവാൻ ആരെക്കൊണ്ടും സാധ്യവുമല്ല എന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഒരു ഭൗതിക ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക വൃത്തത്തിൽ വച്ച് ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തി ആ ഭരണാധിപൻ്റെ പേരിൽ വല്ലതും കെട്ടിച്ചമച്ചു പറയുന്ന പക്ഷം അത് രാജദ്രോഹവും ഭരണഭദ്രതയ്ക്ക് ഹാനികരവുമായി ഗണിക്കപ്പെടുകയും വമ്പിച്ച ശിക്ഷാ നടപടികൾക്ക് അയാൾ വിധേയനായിത്തീരുകയും ചെയ്യുമല്ലോ. അപ്പോൾ ദൈവിക നിയമവ്യവസ്ഥയുടെ പരമോന്നതയ്ക്കും പരിശുദ്ധതയ്ക്കും കളങ്കം ചാർത്തുമാറ് പ്രവാചക പദവിയുള്ള ഒരു ദൈവദൂതൻ അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും സ്വന്തം വകയായി കെട്ടിച്ചമയ്ക്കുന്ന പക്ഷം യാതൊരു നടപടിയുമെടുക്കാതെ അദ്ദേഹത്തെ യഥേഷ്ടം വിഹരിക്കുവാൻ അള്ളാഹു വിട്ടുകളയുകയോ? അതൊരിക്കലും സംഭവ്യമല്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രഖ്യാപിച്ച ശേഷം 20-ൽ പരം കൊല്ലം ജീവിച്ചു. അനേകം കെങ്കേമന്മാരായ ശത്രുക്കൾ തിരുമേനിയെ വകവരുത്തുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. മക്കയിലും മദീനയിലും മാത്രമല്ല, അറേബ്യയിൽ മുഴുക്കെ നബിക്ക് ശത്രുക്കളുണ്ടായിരുന്നു. അവരുടെ കൈക്കുപോലും തിരുമേനിക്ക് അപായമൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല, അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്കും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കുമായിക്കൊണ്ട് അവിടുത്തെ പ്രബോധനയാത്ര അവസാനം വരെ തുടർന്നു പോന്നു.
3: തിരുമേനി കൊളുത്തിവച്ച ആ സത്യദീപത്തിൻ്റെ വെളിച്ചം
1: ഏറെ താമസിയാതെ വിദൂര നാടുകളിൽ ആകമാനം വ്യാപിക്കുകയും ചെയ്തു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്ക് തികച്ചും മതിയായ ഒരു തെളിവാണിത്. ഈ തെളിവ് ഖുർആൻ മാത്രം സമർപ്പിക്കുന്ന തെളിവല്ല. ഇന്ന് നിലവിലുള്ള തൗറാത്തും ഈ തെളിവിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയോടും അള്ളാഹു പ്രസ്താവിച്ചതായി തൗറാത്തിൽ ഇങ്ങനെ കാണാം: നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നത് ഒക്കെയും അവൻ അവരോടും പറയും. അവർ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അത് യഹോവ അരുളിച്ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളിച്ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. ഇതിൽ മൂസ അലൈഹിസ്സലാമിനെ പോലെ ഒരു പ്രവാചകനെ അവരുടെ അഥവാ ഇസ്രായേല്യരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞുവല്ലോ. ഇത് ഇസ്രായേല്യരുടെ സഹോദരവർഗമായ ഇസ്മായിലികളിൽ അറബികളിൽ എഴുന്നേൽപ്പിക്കപ്പെട്ട മുഹമ്മദ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണെന്നത് വ്യക്തമാണ്. ചരിത്ര സ്വഭാവങ്ങൾ വെച്ചു നോക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമയോട് ഉപമിക്കാവുന്ന ഒരു പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റൊരു പ്രവാചകൻ എഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. വല്ല പ്രവാചകനും അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിപ്പറയുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ അദ്ദേഹം കൊല്ലപ്പെടണമെന്നും അതിൽ പറഞ്ഞു. ഇത് ഖുർആൻ ഇവിടെ പ്രസ്താവിച്ച അതേ ആശയമാണ് കുറിക്കുന്നത്. വേദക്കാർ ജൽപ്പിക്കുന്നതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനല്ലായിരുന്നുവെങ്കിൽ അവിടുന്ന് കൊല്ലപ്പെട്ടു പോകേണ്ടിയിരുന്നു. അത് സംഭവിച്ചില്ല. മാത്രമോ, വല്ലാഹു യഅസ്വിമുക മിനന്നാസ്, അല്ലാഹു നിന്നെ മനുഷ്യരിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നതാണ് എന്ന് വാഗ്ദാനം നൽകി അല്ലാഹു നബിക്ക് ധൈര്യമൂട്ടുകയും ചെയ്തു. സത്യപ്രവാചകനെ തിരിച്ചറിയുവാൻ തൗറാത്ത് നിർദ്ദേശിച്ച അടയാളം യഹോവയുടെ അഥവാ അല്ലാഹുവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യുക എന്നതാണല്ലോ. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സാക്ഷാത്കൃതമായിട്ടുണ്ടെന്ന് തീർച്ചയാണ്. തിരുമേനിയുടെ പ്രവചനങ്ങൾ പൂർത്തിയായി പുലരാത്തതായി ഒന്നും തന്നെ ഇതുവരെ.
4: മനപാഠം 1 മുതൽ 30 വരെ പേജ് 526, സഅദ് അൽ ഗാമിദി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം. നൂന്, റാ, ലാം എന്നിവയുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അവതരിപ്പിക്കുന്നത് അബ്ദുള്ള ഷമീർ മദീനി.
1: ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തജ്വീദ് പഠനം എന്ന ഈ സംരംഭത്തിൽ ഒരുപാട് എപ്പിസോഡുകൾ പൂർത്തിയായി കഴിഞ്ഞു, അൽഹംദുലില്ല. തജ്വീദ് നിയമങ്ങളെ സംബന്ധിച്ച് ലഘുവായിട്ടും ഉദാഹരണങ്ങൾ സഹിതവും മനസ്സിലാകുന്ന രൂപത്തിൽ, എല്ലാവർക്കും വ്യക്തമാകുന്ന രൂപത്തിലാണ് പരമാവധി പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് സംശയങ്ങളുണ്ടാകുന്ന വിധത്തിലല്ല, സംശയങ്ങൾ നീങ്ങുന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. തജ്വീദ് പഠനം നടത്തുന്ന ഖുർആൻ പാരായണ നിയമങ്ങൾ സഹിതം എന്ന് ഓതണം എന്നും അതുപ്രകാരം തന്നെ അതിൽ തെറ്റുവരാത്ത രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന സഹോദര സഹോദരിമാർക്ക് ഏറെ സഹായകമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സഹായമാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ അള്ളാഹു

അതുപോലെ തന്നെ നൂന്, റാ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളെ, പിഴവുകളെ സാന്ദർഭികമായി സൂചിപ്പിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു പിഴവ് അല്ലെങ്കിൽ അബദ്ധം, പോരായ്മ പറയുകയും അതിന് എങ്ങനെയാണെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് അത് കാര്യം ഒന്നുകൂടി വ്യക്തമാകാൻ സഹായകമാകും. അപ്രകാരം തന്നെ ആരെങ്കിലും ഇങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവർക്ക് ഉണർത്തിക്കൊടുക്കുവാനോ, നമ്മുടെ മക്കൾക്കോ അതിലെ മറ്റുള്ള ഏത് ആളുകൾക്കോ, സുഹൃത്തുക്കൾക്കോ, സഹോദര സഹോദരിമാർക്കോ ആർക്കും തന്നെ ഇത് ഉപകാരപ്പെടാതിരിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇത് വ്യക്തമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി ലാം എന്ന അക്ഷരം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, ഉച്ചരിക്കാൻ എളുപ്പവുമാണ്. കാരണം നമ്മുടെ ഭാഷയിലുള്ള അക്ഷരമാണ്. പലപ്പോഴും നമുക്ക് പ്രയാസമുണ്ടാകുന്നത്, ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ ഭാഷയിലില്ലാത്ത അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രയാസം ഉണ്ടാകാറുള്ളത്. ബാദ്, അതുപോലെ ഖാഫ്, ഐന്, വാ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ, സ പോലെയുള്ള അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങൾ അത് ഉച്ചരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പ്രയാസം തോന്നാറുള്ളത്. എങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ പോലും അതിൻ്റെ ശരിയായ രൂപത്തിൽ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഒന്നുകൂടി പ്രയാസകരമാണ്. അതുകൊണ്ട് അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അക്ഷരങ്ങളുടെ ശരിയായ മഹ്റജിൽ നിന്നും അതിനെ കൊണ്ടുവരികയും ആ അക്ഷരങ്ങൾക്കുള്ള വിശേഷണങ്ങൾ അതിന് നൽകുകയും ചെയ്യുക എന്നുള്ളത്. ലാമിൻ്റെ ഉച്ചാരണം നമുക്കറിയാം, ഒന്നുകിൽ തഫ്ഹീം അല്ലെങ്കിൽ തർഖീഖ്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ ലാ എന്ന് ഉച്ചരിക്കുക. അത് ഖുർആനിൽ അല്ലാ എന്ന കലീമത്തിന് മാത്രമാണ്, ലഫ്ദുൽ ജലാലത്തിന് മാത്രമാണ് ലാമിനെ തഫ്ഹീമാക്കുന്നത്. അതിൽ തന്നെ അല്ലാ എന്ന കലീമത്തിൻ്റെ മുമ്പ് കസറാണെങ്കിൽ അതിനെ തർഖീഖാക്കിക്കൊണ്ട് ഉച്ചരിക്കും. ഇപ്പം ബിസ്മില്ലാ എന്നാണ് പറയുന്നത്. അത് പിന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം അവിടെ തഫ്ഹീമാക്കിക്കൊണ്ട് പറയുന്നു. അപ്പോൾ രാമിൻ്റെ വിഷയത്തിൽ ഒന്നാമതായി സംഭവിക്കുന്ന പോരായ്മ അബദ്ധം എന്നാണ് ചോദിച്ചാൽ, ഇത് പോരായ്മയും അബദ്ധവും പറയുമ്പോൾ എല്ലാവരും അത് അങ്ങനെ തന്നെ തെറ്റി ചൊല്ലുന്നു അല്ലെങ്കിൽ തെറ്റായ രൂപത്തിൽ ഓതുന്നു എന്നതിനർത്ഥമില്ല. ചിലരെങ്കിലും ഏതെങ്കിലും ആളുകളെ ചെയ്യാറുള്ളത് എന്നർത്ഥത്തിൽ, അതല്ലാതെ വ്യാപകമായി എന്നർത്ഥമല്ല. വ്യാപകമായുള്ള തെറ്റുകളും ചിലത് സംഭവിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ സന്ദർഭത്തിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇനിയും അത് സൂചിപ്പിക്കും, വ്യാപകമായുള്ള തെറ്റുകൾ. ഇവിടെ സ്വാഭാവികമായും അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് പലരും അറിഞ്ഞോ അറിയാതെയോ അവരുടെ അടുക്കൽ നിന്നും സംഭവിക്കാവുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ലാമിനെ തഫ്ഹീമാക്കേണ്ട സന്ദർഭത്തിൽ തർഖീഖാക്കുകയും അഥവാ അല്ലാ എന്ന് പറയേണ്ടടുത്ത് അല്ല എന്ന് പറയുകയും, അതുപോലെ തന്നെ ലാഹി എന്ന് പറയുന്നിടത്ത് അല്ലാഹി എന്ന് പറയുകയും ചെയ്യും. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ വഹുവൽ ലതീഫുൽ ഖബീർ അൽ ലതീഫ്, ലാമിന് അവിടെ തർഖീഖാണ് നൽകേണ്ടത്. അല്ലാ എന്ന കലീമത്തിന് മാത്രമേ തഫ്ഹീമുള്ളൂ. അത് അൽ ലതീഫ് എന്ന് ഓതേണ്ടടുത്ത് അൽ ലതീഫ് ലാ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ആകാൻ പാടില്ല. അതുകൊണ്ട് മുസ്തഫിലായ അക്ഷരമാണ് അവിടെ തർക്കീഖാണ് നൽകേണ്ടത്. ഇസ്തിഫാമിൻ മുസ്തഅലിയായ ഇസ്തിഇലായിൻ്റെ വിശേഷണമുള്ള അക്ഷരങ്ങൾക്കാണ് തഫ്ഹീം നൽകേണ്ടത്. അതുപോലെ മിനല്ലാഹി എന്നുള്ളിടത്ത് മിനല്ലാഹി എന്ന് ഓതും. അങ്ങനെ ഓതറുണ്ട് എന്നല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മിനല്ലാഹി അവിടെ അല്ലാഹിന് അല്ലാ എന്നുള്ളത് തഫ്ഹീമാക്കി തന്നെ പറയണം. അതാണ് അവിടെ ശരിക്കുള്ള ഉച്ചാരണം. അതുപോലെ തന്നെ ലാമിന് ശേഷം ലാമിന് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ലാമിന് ശേഷം നൂന് വരുമ്പോൾ ലാമിന് അതിലേക്ക് ഇദ്ഗാം ചെയ്യുന്നത്. അൻസൽനാഹു അൻസൽന സൽന അടെ അൻസൽന എന്നുള്ളത് ലാമിന് സുക്കൂന് ശേഷം നൂനുണ്ട്. പക്ഷേ ചിലപ്പോൾ അങ്ങനെ ഓതാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലർ ഓതുന്നു അബദ്ധമാണെന്ത്. അൻസൽന അൻസൽന ലാമിനെ നൂനിലേക്ക് ചേർത്തിക്കൊണ്ട് അല്ല, അവിടെ ഇൽഹാർ ചെയ്തുകൊണ്ട് അൻസൽനാഹു എന്ന് തന്നെ ഓതണം. വലാ തുഹമ്മിൽ

0: സൂറത്തുൽ ബക്കറയുടെ ആമന റസൂലിൻ്റെ അവസാനത്തിലെന്ത്? റബ്ബന വല തുഹമ്മിൽന തുഹമ്മിൽന തുഹമ്മിന്ന എന്നല്ല. ഈ പ്രത്യേകിച്ച് ലാമ നൂന് ഏകദേശം ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അടുത്തടുത്ത ഇതുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ അത് ഇദ്ഗാമായി പോകാൻ സാധ്യതയാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. ഇദ്ഗാമാക്കിക്കൊണ്ടല്ല അൻസൽനാഹു വല തുഹമ്മിൽന ലാമിനെ വ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം. ഇനി അതുപോലെ തന്നെ ഹുറൂഫുൽ ഖമരിയ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഓതുന്നത്. ഹുറൂഫുൽ ഷംസിയയാണ് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതുള്ളത്. അൽ ജിബാല എന്നുള്ളത് അജിബാല അൽ ജിബാല ലാമിനെ ജീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഓതാൻ പാടില്ല. അവിടെ ഇൽഹാർ ചെയ്തുകൊണ്ട് തന്നെ ഓതണം. അതുപോലെ തന്നെ ബില്ലാഹി അവിടെ മണിക്കേണ്ട ആവശ്യമില്ല. ബില്ലാഹി എന്നുള്ളത് ബില്ലാഹി ബില്ലാഹി എന്ന് ഓതണ്ട. ബില്ലാഹി ബില്ലാഹി ലാമിന് ഉച്ചരിക്കുമ്പോൾ അതിനെ ഉന്നത്ത് നൽകേണ്ടതില്ല. ബിലാ ഉന്നയുടെ അക്ഷരമാണ് ലാമ്. അപ്പോൾ ഇതാണ് ലാമുമായി ബന്ധപ്പെട്ടുള്ള സാധാരണ സംഭവിക്കാറുള്ള അല്ലെങ്കിൽ സാധാരണ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് സംഭവിക്കാറുള്ള അബദ്ധങ്ങൾ എന്ന നിലക്കുള്ളത്. ഇനി നൂൻ, നൂന് ഉന്നത്തിന് അക്ഷരമാണ്. അതുപോലെ സാധാരണ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്നാല് പ്രധാന ഭാഗങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ചെറിയൊരു ഉന്നത്ത് നൂന് കൊടുക്കണം വഖഫ് ചെയ്യുമ്പോൾ. അത് പൂർണ്ണമായി ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ നൽകാറില്ല. ഇപ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് ഉണ്ടോ, എന്നുള്ളത് അതിനെന്ത് ചെയ്യണം, ചെറിയൊരു ഉന്നത്ത് നൽകണം. നസ്തഈൻ അല്ല, അത് തെറ്റാണ്, അത് അധികമാണ്, അത് അധികമാകാനും പാടില്ല. തജ്വീദ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങൾ വിശേഷണങ്ങൾ നൽകുക എന്ന് പറഞ്ഞാൽ അത് കൂടാനോ കുറയാനോ പാടില്ല. ലാ സിയാദത്ത ഫിഹി വല നുഖ്സാൻ, സിയാദത്തും പാടില്ല കുറവും പാടില്ല. അതെങ്ങനെയാണോ നമുക്ക് ലഭിക്കപ്പെട്ടത്, ഓതി നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽനിന്നും സഹാബത്തിലേക്കും അവിടുന്ന് നമ്മളിലേക്കും എത്തപ്പെട്ടത് അങ്ങനെ തന്നെ ഓതണം. അതാണ് തജ്വീദ് എന്ന് പറഞ്ഞത്. അത് ഉന്നത്ത് ഉണ്ടെന്ന് വിചാരിച്ച് കുറേ ഉന്നത്ത് കൊടുക്കുവാനോ അല്ലെങ്കിൽ മദ് ഉണ്ടെന്ന് വിചാരിച്ച് കുറേ മദ് നീട്ടുവാനോ നമുക്ക് പാടില്ല. അതിനൊക്കെ നിശ്ചിതമായ ഖദറുകൾ മുൻഗാമികൾ നിശ്ചയിച്ച് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും പാരായണം ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഉന്നത്ത് അധികമാകാനും പാടില്ല, ഉന്നത്ത് കുറയാനും പാടില്ല. രണ്ടാമത്തത് ഉന്നത്ത് അധികം പാടില്ല എന്നുള്ളത്. ഇപ്പോൾ മൂന്നാമത്തത് കൽക്കലത്തിൻ്റെ വിശേഷണ കൽക്കലത്തിൻ്റെ അക്ഷരത്തിൽ പെട്ടതല്ല നൂന്. ചില ആളുകൾക്ക് ഓതുന്ന സമയത്ത് സിറാത്തല്ലദീന അൻഅംത അൻഅംത അലൈഹിം അൻഅംത എന്നുള്ളത് തെറ്റാണ്. അൻഅംത അൻഅംത നൂന് കൽക്കലത്തിൻ്റെ അക്ഷരമല്ല. കൽക്കലത്തുള്ള അക്ഷരങ്ങൾ മാത്രമാണ് ഖ ത ബ ജ ദ ഈ അഞ്ചക്ഷരങ്ങൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള ആ മുഴക്കമുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കേണ്ടത്. ബാക്കിയുള്ള ഒരു അക്ഷരത്തെയും അങ്ങനെ ഉച്ചരിക്കേണ്ടതില്ല. അത് പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കൽക്കലത്തില്ലാതെയാണ് സിറാത്തല്ലദീന അൻഅംത, അതല്ലാതെ സിറാത്തല്ലദീന അൻഅംത. ചില ആളുകൾ അൻഅംത നൂനിന് ഫത്ഹാക്കി കൊണ്ട് ഓതും, അതൊക്കെ അബദ്ധങ്ങൾ വരുന്നൊരു മേഖലയാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നൂന് എന്ന് പറഞ്ഞാൽ തർഖീഖിന് അക്ഷരമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെ തഫ്ഖീമാക്കി പറയരുത്. നോ എന്നല്ല ന, ന എന്ന് വായ തുറന്നാണ് പറയേണ്ടത്. നോ നോ എന്നല്ല പറയേണ്ടത്, അത് തഫ്ഖീമാക്കുന്ന രൂപമാണ്. അത് നാ നൂന് വരുമ്പോൾ അവിടെയൊക്കെ തർഖീഖാക്കണം. ഇപ്പം നാർ എന്ന് പറയുമ്പോൾ അൻ നാർ നാർ നാർ അല്ല, അതല്ലാതെ നോർ നോർ എന്നല്ല, നാർ അതാണ് ഇതിൻ്റെ ശരി. ഇപ്പം നൂൻ അൻ ന നു നീ എല്ലാം തർഖീഖാണ്, ലോലമാക്കി ഉച്ചരിക്കുന്ന അക്ഷരമാണ്, തഫ്ഖീം അക്ഷരമല്ല. അക്ഷരങ്ങൾ രണ്ട് വിധമാണ്, ഒന്നുകിൽ ഹുറൂഫുൽ മുഫഖമ തഫ്ഖീമാക്കി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ, അല്ലെങ്കിൽ ഹുറൂഫുൽ മുറഖഖ ലോലമാക്കി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ. അതിലേറ്റവും ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ, അതാണ് തഫ്ഹീമിൻ അക്ഷരങ്ങൾ. ഹുസ്സദഖ്തിൻ ഖിൽ എന്ന് പറയുന്ന ഏഴ് അക്ഷരങ്ങൾ, അതിന് പുറമെ റാഇൻ്റെ തഫ്ഹീമിൻ്റെ സന്ദർഭത്തിലും. അപ്പോൾ നൂൻ അതിൽ പെട്ടതല്ല, അതുകൊണ്ട് നോർ എന്നല്ല അന്നാർ ന, അത് പ്രത്യേകമായി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ പിന്നെ പാട്ടിൻ്റെ രൂപത്തിൽ. ഇപ്പം പാട്ട് പാടുന്ന ആളുകൾ അവർക്ക് ഒരു പക്ഷേ രീതി ഉണ്ടാകും, അവർക്ക് സ്വരമാധുര്യമുണ്ടാകും. പക്ഷേ ഖുർആൻ പറയണ അങ്ങനെയല്ല, പാട്ടിൻ്റെ രീതിയിലല്ല, സ്വരമാധുര്യമുണ്ട്. ശരിയാണ്, തഗന്നി എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്, നല്ല സ്വരമാധുര്യത്തോടുകൂടി ഓതുക എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും തന്നെ തജ്വീദ് നിയമങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അതിൻ്റെ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടോ അതിൽ മാറ്റം വരുത്തിക്കൊണ്ടോ ആകാൻ പാടില്ല. നീട്ടുമ്പോഴോ അല്ലെങ്കിൽ മണിക്കുമ്പോഴോ ആ രൂപത്തിൽ ആകാൻ പാടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഓതാൻ പറ്റുമോ? രീതിയുണ്ട്, കേൾക്കുമ്പോൾ നല്ല രസമുണ്ടാവും ഒരു പക്ഷേ ചിലപ്പോൾ. പക്ഷേ അത് ഖുർആൻ പാരായണത്തിൽ പറ്റുകയില്ല. അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ ലില്ലാഹി എന്നോ ആ എന്നോ നീട്ടുന്നതിന് യാതൊരു നിയമവുമില്ല, അതിന് യാതൊരു ഒരു പിൻബലവുമില്ല, തെളിവിൻ്റെ പിൻബലമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യത്തിന് കൃത്യമായ നിയമങ്ങളും അതുപോലെ തന്നെ വ്യവസ്ഥകളും ഉണ്ട്. തജ്വീദ് നിയമത്തിൽ അത് കൃത്യമായി പ്രതിപാദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം തജ്വീദിൻ്റെ നിയമപ്രകാരമാണ് ഓതേണ്ടത്, പാട്ടിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് അല്ല. അതൊരു പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടുകൂടി തന്നെ പറഞ്ഞ സംഗതിയാണ്. ഇത്തരം സംഗതികൾ പാട്ടിനോട് സദൃശ്യമാകുന്ന അല്ലെങ്കിൽ പാട്ടിൻ്റെ മാത്രം പ്രത്യേകതകളെ ഖുർആൻ പാരായണത്തിലേക്ക് കൊണ്ടുവരുന്നത് വിലക്കിയിട്ടത് ഉള്ളത് നമുക്ക് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും അവരുടെ വാചകങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. അത് ഖുർആൻ പാരായണത്തിൻ്റെ ഒരു ന്യൂനതയാണ്, അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന് ന്യൂനത ഉണ്ടാക്കുന്ന കാര്യമാണ് പാട്ടിൻ്റെ രീതിയിലേക്ക്, ഗാനത്തിൻ്റെ രീതിയിലേക്ക് ഖുർആൻ പാരായണത്തെ മാറ്റുക എന്നുള്ളത്. ഇതിനർത്ഥം രീതിയിൽ ഓതണ്ട എന്നല്ല, രീതിയിൽ ഓതണം, നല്ല തകന്നിയിലോടുകൂടി ഓതണം. പക്ഷേ അത് ഖിനാഇനോട് സംഗീതത്തോടോ അതല്ലെങ്കിൽ പാട്ടിനോ അങ്ങനത്തതിനോടോ സാദൃശ്യമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ അതുപോലെ തന്നെ മിനൽ ജിന്നതി വന്നാസ്, അവിടെ അത്ര മണിക്കേണ്ട ആവശ്യമില്ല. മിനൽ ജിന്നതി വന്നാസ് മിനൽ ജിന്നതി വന്നാസ്, അതാണ് എൻ്റെ ശരി. മിനൽ ജിന്നതി വന്നാസ്, അത് ഒരു പക്ഷേ രീതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിന് പാട്ടിൽ ഇങ്ങനെയൊക്കെ പലതും നീട്ടുന്നതും ഒക്കെ പിന്നെ ഉണ്ടായിരിക്കാം, രാഗവും താളവും ഒക്കെ ഉണ്ട്. പക്ഷേ ഖുർആൻ പാരായണത്തിൽ തജ്വീദ് പ്രകാരം പോകുന്ന ഖുർആൻ പാരായണത്തിൽ അങ്ങനത്തെ രീതി പാടില്ല. ഇനി നമ്മൾ ലാമിൻ്റെയും നൂൻ്റെയും പറഞ്ഞു, ഇനി റാഇൻ്റെ കൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. റാഇൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കുക. റാഇന് രണ്ട് രൂപത്തിൽ ഉച്ചാരണമുണ്ട്, ഒന്ന് തഫ്ഹീമും മറ്റൊന്ന് തർഖീഖും. അപ്പോൾ ഒന്നാമതായി ഇവിടെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വരുന്ന ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, ചില ആളുകൾ ഫാത്തിഹയ്ക്ക് ഓതുമ്പോൾ തന്നെ റാ ആണോ ഉച്ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്താണ് അവർ ഉച്ചരിച്ചത്, എന്താണ്, അങ്ങനെയാണല്ലോ ചില ആളുകൾ ഓതിയത്, ചില ഓത്ത് കേൾക്കുമ്പോൾ ഏത് അക്ഷരമാണ് ഉച്ചരിച്ചത്, എങ്ങനെയാണ് ഉച്ചരിച്ചത് എന്നത് തജ്വീദ് നിയമം പഠിച്ച ഒരാൾക്ക് അത് കേട്ടാൽ മനസ്സിലാകാത്ത രൂപത്തിലാണെങ്കിൽ ആ ഓത്ത് ശരിയല്ല, ആ ഖുർആൻ പാരായണം എന്താണ് അബദ്ധമാണ്. തജ്വീദ് നിയമം പഠിച്ച ഒരാൾക്ക് വ്യക്തമാകുന്ന രൂപത്തിലായിരിക്കണം ഒരു ഖുർആൻ പാരായണം. അപ്പം അതിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് അർറഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹയിൽ ഓതുമ്പോൾ പല ആളുകളും അർറഹ്മാനിർ റഹീം ഗൈനാണോ എന്ന് ചിലപ്പോൾ വിചാരിക്കും, തെറ്റിദ്ധരിച്ചു പോകും. അർറഹ്മാനിർ റഹീം അല്ലെങ്കിൽ ഒരു വ്യക്തമല്ലാത്ത രൂപത്തിൽ, ഒന്നെങ്കിൽ ഗൈനായിട്ട് മാറുക, അതല്ലെങ്കിൽ വേറെന്തോ ഒരു രൂപത്തിൽ തോന്നുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം തഫ്ഹീമിൻ്റെ സന്ദർഭം വളരെ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളിൽ ഒരു കാര്യമാണ് തഫ്ഹീമുറാ തർഖീഖുറാ. ഏതൊക്കെ സന്ദർഭത്തിൽ റാഇനെ തഫ്ഹീമാക്കണം, അത് നമ്മൾ മുമ്പ് തഫ്ഹീമിൻ്റെ അല്ലെങ്കിൽ റാഇനത് പറഞ്ഞപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. തർഖീഖ് എപ്പോൾ ആക്കണം അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സന്ദർഭം മാറ്റുക, റാഇനെ തഫ്ഹീമാക്കി കനപ്പിച്ചുച്ചരിക്കേണ്ട സന്ദർഭത്തിൽ അതിനെ ലോലമാക്കി തർക്കീഖാക്കി ഉച്ചരിക്കുക. അതുപോലെ തന്നെ ലോലമാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭത്തിൽ തർക്കീഖിൻ്റെ സന്ദർഭത്തിൽ തഫ്ഹീമാക്കുക. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇന്നമാ അൻത മുദക്കിർ, അവിടെ റാഇന് തഫ്ഹീമാക്കി അല്ല, അവിടെ തർക്കീഖാണ് നൽകേണ്ടത്. റാഇന് സുക്കൂനാണ്, നിർത്തുന്നു, തൊട്ടുമുമ്പുള്ള ഇതിന് കസ്റാണ്. എന്നാൽ ഖാല യാ മർയമു, മർയം, മർ മര്യമെന്നല്ല, മര്യം എന്നല്ല, മർയം, റാഇന് തഫ്ഹീം, തൊട്ടുമുമ്പുള്ളതിന് ഫത്തഹാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. തർക്കീഖാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭത്തിൽ റാഇനെ ര് എന്ന് പറയും. മുദക്കിർ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു പറഞ്ഞു. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൽ ഖബീർ, അവിടെ റാ ആണ്, റാഇന് തഫ്ഹീമാണ് അല്ല, അവിടെ തർക്കീഖാണ്. തഫ്ഹീമായിട്ടല്ല ഉച്ചരിക്കേണ്ടത്, അവിടെ തർക്കീഖായിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ തഫ്ഹീമാക്കേണ്ട സന്ദർഭത്തിൽ തഫ്ഹീമാക്കുകയും തർക്കീഖാക്കേണ്ട സന്ദർഭത്തിൽ തർക്കീഖാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിയായ രൂപം. ഇത് നേരെ തിരിച്ചാവുകയാണെങ്കിൽ തർക്കീഖിൻ്റെ സന്ദർഭത്തിൽ തഫ്ഹീമും തഫ്ഹീമിൻ്റെ സന്ദർഭത്തിൽ തർക്കീഖുമാണെങ്കിൽ അത് അബദ്ധം തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, റാഇൻ്റെ ഒരു വിശേഷണമാണ് തക്രീർ. തക്രീർ അത് വർദ്ധിക്കാൻ, അത് കൂടാൻ പാടില്ല. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു, ഹുവർ റസ്സാഖു, അവിടെ റസ്സാഖു എന്നല്ല, അത് കൂടരുത്. അതാണ് നേരത്തെ പറഞ്ഞത്, ഒന്നും നമ്മൾ കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. കൃത്യമായതിൻ്റെ അത് എത്രയാണോ വേണ്ടത് അത്ര തന്നെ നൽകിയാൽ മതിയാകും. ഇർജിഉ, ഇർ, ഇർജിഉ എന്നുള്ള തക്രീർ, അതിന് പകരം ഇർജിഉ അർറസ്സാഖ്, അത് വർദ്ധിക്കാൻ പാടില്ല. തക്രാർ എന്നുള്ള സിഫത്ത് വർദ്ധിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും ഷദ്ദ് വന്നു കഴിഞ്ഞാൽ. വഖ്ഫി തക്രീർ ഇദാ തുഷദ്ദ് എന്ന് ഇമാം ഇബ്നുൽ ജസരി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു എന്നുള്ളതാണ്, അതല്ലാതെ അർറസ്സാഖു, ആ തക്രീർ എന്ന റാഇന്റെ സിഫത്ത് വർദ്ധിക്കരുത്, വർദ്ധിപ്പിക്കരുത്.
1: أعوذ بالله من الشيطان الرجيم
2: فإذا نفخ في الصور نفخة واحدة

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്ന് മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 69-ാം അധ്യായമായ സൂറത്തുൽ ഹാഖയിലെ 13 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാഖ്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് സൂറത്തുൽ അൻആം 151 മുതൽ അവസാനം വരെയും സൂറത്തുൽ അഹ്റാഫ് 1 മുതൽ 141 വരെയുമുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തൻസീൽ. സൂറത്തുൽ അൻആം 151 മുതൽ അവസാനം വരെയും സൂറത്തുൽ അഅ്റാഫ് 1 മുതൽ 141 വരെയുമുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേക ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി,
3: വചനം 99. ഉത്ബിഉ, അവർ തുടർത്തപ്പെട്ടിരിക്കുന്നു അഥവാ അവർക്ക് പിന്നാലെ ആക്കപ്പെട്ടിരിക്കുന്നു. ഫി ഹാദിഹി, ഇതിൽ, ലഅനതൻ, ശാപം, വയൗമ, ദിവസത്തിലും, അൽ ഖിയാമത്തി, ഖിയാമത്തിൻ്റെ, ബിഇസ, വളരെ മോശം, അർരിഫ്ദു, ആ സഹായം അല്ലെങ്കിൽ സമ്മാനം, അൽ മർഫൂദ്, കൊടുക്കപ്പെട്ട അഥവാ സമ്മാനിക്കപ്പെട്ട.

0: ത്തിൽ വച്ച് ശാപം അവർക്ക് പിന്നാലെ തുടർത്തപ്പെട്ടിരിക്കുന്നു. ഖിയാമത്തു നാളിലും തന്നെ ആ നൽകപ്പെട്ട സമ്മാനം എത്രയോ ചീത്ത.
1: അവർ ഈ ലോകം വിട്ടുപിരിഞ്ഞത് ശാപത്തോടെയാണ്. അതവരെ വിട്ടുപിരിയാതെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഖിയാമത്തു നാളിലും അവർക്ക് ശാപം തന്നെ. ഇത്രയേറെ ദുഷിച്ച ഒരു സമ്മാനം ലഭിക്കുവാനുള്ള ദുർഭാഗ്യം വേറെ ആർക്കുമില്ലെന്ന് സാരം. രാവിലെയും വൈകുന്നേരവും ഫിറഔനും അവൻ്റെ ആൾക്കാർക്കും നരകം പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും അന്ത്യസമയത്തിൽ അവരെ നരകത്തിൽ കടത്തുവാൻ കൽപ്പനയുണ്ടാകുമെന്നും 40-ാമത്തെ സൂറത്തിലെ 46-ാം വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. മുകളിൽ പ്രസ്താവിക്കപ്പെട്ട നബിമാരുടെയും സമുദായങ്ങളുടെയും ചരിത്ര സംഭവങ്ങളെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു പറയുന്നു.
2: വചനം 100. ദാലിക, അത് മിൻ അംബായി, വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ്. അൽ ഖുറാ, രാജ്യങ്ങളുടെ. നഖുസ്സുഹു, നാം അത് ഖതനം ചെയ്തു അഥവാ വിവരിച്ചു. അലൈക, നിനക്ക്. മിൻഹ, അവയിലുണ്ട് അല്ലെങ്കിൽ അവയിൽ ചിലത്. ഖായിമുൻ, നിലകൊള്ളുന്നതാണ് അഥവാ നിലനിൽക്കുന്നതാണ്. വഹസീദ്, കൊയ്തെടുക്കപ്പെട്ടതും.

0: അത് രാജ്യങ്ങളുടെ വൃത്താന്തങ്ങളിൽപ്പെട്ട ചിലതാകുന്നു. നാം നിനക്കത് കഥനം ചെയ്തു വിവരിച്ചു തരികയാണ്. നശിപ്പിക്കപ്പെടാതെ നിലകൊള്ളുന്ന ചിലതും കൊയ്തെടുക്കപ്പെട്ട ചിലതും അവയിലുണ്ട്.
1: സാരം: മേൽ വിവരിച്ച പൊതുശിക്ഷകൾക്ക് വിധേയമായ രാജ്യങ്ങളിൽ ചിലത് പാടെ നശിച്ചു പോകാതെ നിലനിന്നു വരുന്നു. മറ്റു ചിലത് കൊയ്തെടുക്കപ്പെട്ട വിളകൾ കണക്കെ നിശേഷം നശിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.
2: വചനം 101. വമാ ظلمناهم, നാം അവരോട് അക്രമം ചെയ്തിട്ടുമില്ല. വലാക്കിൻ, എങ്കിലും, അഥവാ പക്ഷേ, ظلموا, അവർ അക്രമം ചെയ്തു, അംഫുസഹും, തങ്ങളോട് തന്നെ, അഥവാ അവരുടെ സ്വന്തങ്ങളോട്. ഫമാ അഗ്നത്, എന്നാൽ ധന്യമാക്കിയില്ല, അഥവാ ഉപകരിച്ചില്ല. അൻഹും, അവർക്ക്. ആലിഹത്തുഹും, അവരുടെ ആരാധ്യന്മാർ. അല്ലത്തി, യാതൊരു. യദ്ഊന, അവർ വിളിക്കുന്ന, അഥവാ പ്രാർത്ഥിച്ചിരുന്ന. മിന്ദൂനി, പുറമെ. അല്ലാഹി, അല്ലാഹുവിന്. മിൻ ഷൈഇൻ, ഒരു വസ്തുവും.

0: നാം അവരോട് അക്രമം ചെയ്തിട്ടുമില്ല, എങ്കിലും അവർ തങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കയാണ്. എന്നാൽ അള്ളാഹുവിനു പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായ അവരുടെ ആരാധ്യന്മാർ അവർക്ക് ഒട്ടും തന്നെ ഉപകരിച്ചില്ല. നിന്റെ റബ്ബിന്റെ കൽപ്പന വന്നപ്പോൾ അവർക്കു നാശം വരുത്തലല്ലാതെ മറ്റൊന്നും അവർ വർദ്ധിപ്പിച്ചതുമില്ല.
1: വചനം 102. വകദാലിക, അപ്രകാരമാണ്. അഖുദു, പിടുത്തം. റബ്ബിക, നിന്റെ റബ്ബിന്റെ. ഇദാ അഖദ, അവൻ പിടികൂടുമ്പോൾ അഥവാ അവൻ പിടിച്ചാൽ. അൽ ഖുറാ, രാജ്യങ്ങളെ. വഹിയ, അവ ആയിരിക്കെ. ളിമത്തുൻ, അക്രമകാരി. ഇന്ന അഹ്ദഹു, നിശ്ചയമായും അവന്റെ പിടുത്തം. അലീമുൻ, വേദനയേറിയതാണ്. ഷദീദുൻ, കഠിനമായതാണ്.

0: അപ്രകാരമാണ് രാജ്യങ്ങൾ അഥവാ രാജ്യക്കാർ അക്രമകാരികളായിരിക്കെ നിന്റെ റബ്ബ് അവയെ പിടിച്ചു ശിക്ഷിക്കുമ്പോൾ അവന്റെ പിടുത്തം. നിശ്ചയമായും അവന്റെ പിടുത്തം വേദനയേറിയതും കഠിനമായതുമാകുന്നു.
1: അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു നബിവചനം ഇപ്രകാരമാകുന്നു: നിശ്ചയമായും അള്ളാഹു അക്രമികൾക്ക് അയവ് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ അവനെ പിടിക്കുമ്പോൾ അവൻ അതിൽ നിന്ന് പതറിപ്പോവുകയില്ല. പിന്നീട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വകദാലിക അഖ്ദു റബ്ബിക എന്ന് തുടങ്ങുന്ന ഈ വചനം ഓതുകയും ചെയ്തു. ബുഖാരി മുസ്ലിം.
2: വചനം 103. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്, ലആയതൻ, ഒരു ദൃഷ്ടാന്തം, ലിമൻ ഖാഫ, ഭയപ്പെട്ടവർക്ക്, അദാബ, ശിക്ഷയെ, അൽ ആഖിറത്തി, പരലോകത്തിലെ, ദാലിക യൗമുൻ, അതൊരു ദിവസമാണ്, മജ്മൂഉൻ, ഒരുമിച്ചു കൂട്ടപ്പെടുന്ന, ലഹു, അതിലേക്ക് അഥവാ അന്നേക്ക്, അന്നാസു, മനുഷ്യർ, വദാലിക യൗമുൻ, അതൊരു ദിവസവുമാണ്, മഷ്ഹൂദ്, ഹാജരുണ്ടാകുന്ന അഥവാ ദൃക്സാക്ഷ്യമുണ്ടാകുന്ന,

0: നിശ്ചയമായും അതിൽ പരലോക ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് തക്കതായ ഒരു ദൃഷ്ടാന്തമുണ്ട്. അതൊരു ദിവസമത്രേ, അന്നേക്ക് മനുഷ്യർ മുഴുവനും ഒരുമിച്ചു കൂട്ടപ്പെടുന്നതാണ്. അത് എല്ലാവരും ഹാജറുണ്ടാകുന്ന ഒരു ദിവസവുമത്രേ.
1: വചനം 104. വമാനു അഖിറുഹു, നാം അതിനെ പിന്തിക്കുന്നില്ല അഥവാ താമസിപ്പിക്കുന്നില്ല. ഇല്ലാ ലി അജലിൻ, ഒരവധിക്കല്ലാതെ അഥവാ അവധി വരെയൊഴികെ. മഅദൂദിൻ, എണ്ണപ്പെട്ട.
2: വമാനു അഖിറുഹു ഇല്ലാ ലി അജലിൻ മഅദൂദ്,
0: എണ്ണിക്കണക്കാക്കപ്പെട്ട ഒരു അവധിക്കല്ലാതെ നാം അതിനെ പിന്തിച്ചു നീട്ടിവെക്കുന്നുമില്ല.
1: വചനം 105. യൗമയതി, അത് വരുന്ന ദിവസം. ലാ തകല്ലമു, സംസാരിക്കയില്ല. നഫ്സുൻ, ഒരു വ്യക്തിയും അഥവാ ഒരാത്മാവും അല്ലെങ്കിൽ ഒരു ദേഹവും. ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുമതി കൂടാതെ. ഫമിൻഹും, അപ്പോൾ അവരിലുണ്ടായിരിക്കും. ഷഖിയുൻ, നിർഭാഗ്യവാൻ. വസഈദ്, ഭാഗ്യവാനും അഥവാ സൽഭാഗ്യവാനും. യൗ

0: അത് വന്നെത്തുന്ന ദിവസം ഒരു വ്യക്തിയും അവന്റെ അഥവാ അള്ളാഹുവിന്റെ അനുമതിയോടെയല്ലാതെ സംസാരിക്കുകയില്ല. അപ്പോൾ അവരിൽ ദുർഭാഗ്യവാന്മാരും സൽഭാഗ്യവാന്മാരും ഉണ്ടായിരിക്കും.
1: സൽഭാഗ്യവാന്മാരായി വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പ്രവാചകന്മാർ, മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ തുടങ്ങിയ എല്ലാ സൃഷ്ടികളും സമ്മേളിക്കുന്ന ദിവസം എന്നത്രേ യൗമുൻ മഷ്ഹൂദ് കൊണ്ടുദ്ദേശ്യം. ആ ദിവസത്തിന്റെ ഗാംഭീര്യതയും ഗൗരവവും നിമിത്തം അള്ളാഹുവിങ്കിൽ നിന്ന് പ്രത്യേകം അനുമതി കൂടാതെ ആർക്കും ഒരക്ഷരം ഉരിയാടുവാൻ സാധിക്കുകയില്ലാത്ത അതിഭയങ്കരമായ ദിവസമായിരിക്കും അത്.
2: മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു നാം ഇതുവരെ കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറത്ത് ഇൻസാൻ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ

آمين. بسم الله الرحمن الرحيم.

0: رحمته والظالمين أعد لهم عذابا أليما.
1: മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് അഹ്സാബ് 50 മുതൽ 52 വരെയുള്ള വചനം ഷെയ്ഖ് ബദർ തുർക്കി.

0: ഇപ്പോൾ കേട്ടത് ഹറമൈൻ ലൈവ്, മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും ഷെയ്ഖ് അബ്ദുള്ള അബു ഐജാൻ. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ ഷെയ്ഖ് ബദർ അത്തുർക്കിയുടെ ഖിറാത്തായിരുന്നു ഹറമൈൻ ലൈവിൽ കേട്ടത്.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ, മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ. ഇതിലുണ്ട് ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അൽ മുഅല്ലിം, സൂറ അൽ ബഖറ, ആയത്ത് 59 മുതൽ 61 വരെ. ഖലീഫ സുനൈജി.
3: أعوذ بالله من الشيطان الرجيم.

0: ഇപ്പോൾ സമാപിച്ചത് അൽ മുഅല്ലിം സൂറ അൽ ബഖറ ആയത്ത് 59 മുതൽ 61 വരെ. അൽ മുഅല്ലിമിൽ കൂടെ ഉണ്ടായിരുന്നത് ഖലീഫ അസ്സുനൈജി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 44-45 വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ദിവസം ഫദ്രിബ്ബിഹി വലാ തഹ്നസ് ഇന്നാ വജദ്നാഹു സാബിറൻ നിഅമൽ അബ്ദ് ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 44-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അള്ളാഹു പറയുന്നു, വഖുദ്, നീ എടുക്കുകയും ചെയ്യുക. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയോടാണ് ഈ നിർദ്ദേശം. ബിയദിക, നിന്റെ കയ്യിൽ, അതായത് കൈകൊണ്ട്. ദിഗ്സൻ, ഒരു പിടി പുല്ല് അല്ലെങ്കിൽ വാസന ചെടി. ഫദ്രിബ് ബിഹി, എന്നിട്ട് അതുകൊണ്ട് അടിക്കുക. വലാ തഹ്നസ്, നീ ശബദം ലംഘിക്കരുത് അല്ലെങ്കിൽ തെറ്റു ചെയ്യരുത്. ഇന്ന, നിശ്ചയമായും ഞാൻ, വജദ്നാഹു, അദ്ദേഹത്തെ കണ്ടെത്തി. സ്വാബിറ, ക്ഷമിക്കുന്നവനായിട്ട്. നിഅമ, വളരെ നന്നായിട്ടുണ്ട്. അൽ അബ്ദു, ആ അടിയാൻ. ഇന്നഹു, നിശ്ചയമായും അവൻ. അവ്വാബ്, മടക്കക്കാരനാണ്, വളരെ മടക്കമുള്ളവനാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് നേരിട്ട പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു എങ്ങനെയാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചതെന്ന്, അതാണ് ഈ വചനത്തിനും ഇതിനു മുമ്പുള്ള വചനത്തിനും അള്ളാഹു വ്യക്തമാക്കുന്നത്. അള്ളാഹു പറയുന്നു, നീ ഒരു പിടി പുല്ല് നിന്റെ കയ്യിൽ എടുക്കുക, എന്നിട്ട് അതുകൊണ്ട് അടിക്കുകയും ശബദം ലംഘിക്കാതിരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുക. നിശ്ചയമായും അദ്ദേഹത്തെ ക്ഷമിക്കുന്നവനായി നാം കണ്ടെത്തിയിരിക്കുന്നു. വളരെ നല്ല അടിയാൻ, നിശ്ചയമായും അദ്ദേഹം വളരെ മടക്കമുള്ള, അതായത് പശ്ചാത്തപിക്കുന്ന ആളാകുന്നു. അതാണ് ഈ വചനത്തിൽ, അതായത് 44-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. വക്കാന അലൈഹിസ്സലാം ഹലഫ അൻ യദ്രിബ ഇംറഅതഹു മിഅത സൗത്തിൻ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തെറ്റിൻ്റെ പേരിൽ തൻ്റെ ഭാര്യയെ 100 അടി അടിക്കുമെന്ന് ശപഥം ചെയ്തു. ഫഅമറഹുല്ലാഹു അൻ യഖുദ ദിഗ്സൻ, അപ്പോൾ അല്ല കൽപ്പിച്ചു ആ ഒരു ശപഥം, അത് പാടില്ലാത്ത അല്ലെങ്കിൽ തെറ്റായ ഒരു ശപഥമായതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു, കുറച്ച് ചുള്ളിത്തണ്ട്, അഥവാ വളരെ ബലം കുറഞ്ഞ തണ്ട് എടുക്കാൻ, അല്ലെങ്കിൽ കുറച്ച് പുല്ല് എടുക്കാൻ. വഹുവ, അദ്ദേഹത്തോട് അള്ളാഹു കൽപ്പിക്കുന്നു, ഫഅമറഹുല്ലാഹു അൻ യഖുദ ദിഗ്സൻ യഷ്തമിലു അല മിഅത്തി ഊദിൻ സിഗാർ, ആ ചുള്ളിത്തണ്ടിൽ 100 കഷ്ണങ്ങളുണ്ടായിരിക്കണം. വ യദ്രിബു ബിഹാ ദുർബത്തൻ വാഹിദ, എന്നിട്ട് ഒരൊറ്റ അടി അതുകൊണ്ട് അടിക്കാൻ. എന്ന് പറഞ്ഞാൽ ആ ശപഥം നിറവേറ്റണം, പക്ഷേ അതുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്ക് പ്രയാസം നേരിടാൻ പാടില്ല. അതിനുവേണ്ടിയാണ് അള്ളാഹു അങ്ങനെ കൽപ്പിച്ചതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അന്ന് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായ ഒരു സംഭവമാണിത്. സാധാരണഗതിയിൽ തൻ്റെ സഹധർമ്മിണികളെ മർദ്ദിക്കുവാനോ ഉപദ്രവിക്കുവാനോ ഇങ്ങനെ പ്രഹരിക്കാനോ ഉള്ള അംഗീകാരമോ അനുവാദമോ അല്ല ഈ വചനം എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകുന്ന കാര്യമാണ് തൻ്റെ ഇണകളോട് നല്ല നിലക്ക് സഹവർത്തിത്വം കാണിക്കണം, അവരുമായി നല്ല നിലക്ക് സഹവസിക്കണം എന്ന കാര്യം. ഖുർആനും ഹദീസും ആ വിഷയകമായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ സംഭവം അന്ന് അയ്യൂബ് നബിയുടെ കാലത്തുണ്ടായ സംഭവം മാത്രമാണ്. അതാകട്ടെ, അദ്ദേഹത്തെ ചെയ്ത ആ ശപഥം നിറവേറ്റാൻ വേണ്ടി വളരെ ലഘൂകരിച്ചുകൊണ്ട് അള്ളാഹു ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. 100 ചുള്ളിത്തണ്ടുകൾ എടുത്തുകൊണ്ട് അത് ഒരുമിച്ച് കൂട്ടി അതുകൊണ്ട് ഒരു അടി അടിക്കാനാണ് നിർദ്ദേശം. അല്ലാമ സഅദി റഹ്മത്തു പറയുന്നു, ഖാലൽ മുഫസ്സിറൂന, വകാന ഫീ മർദിഹി വദുർരിഹി ഖദ് ഗളിബ അലാ സൗജതിഹി ഫീ ബഅദിൽ ഉമൂരി, രോഗിയായിരിക്കെ, പ്രയാസത്തിൽ അകപ്പെട്ട ആളായിരിക്കെ, തൻ്റെ ഭാര്യയുടെ ചില പ്രവർത്തനങ്ങളിൽ കുപിതനായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ശപഥം ചെയ്തു. ഫഹലഫ, അദ്ദേഹം ശപഥം ചെയ്തത്, ലഇൻ ഷഫാഹുല്ലാഹു ല യദ്രിബൻ യദ്രിബുൻ യദ്രിബന്നഹ മിഅത ജൽദ, അള്ളാഹു തൻ്റെ രോഗം ഭേദമാക്കിയാൽ തൻ്റെ ഇണയെ 100 അടി അടിക്കുമെന്നാണ് ശബ്ദം ചെയ്തത്. ഫലമ്മാ ഷഫാഹുല്ലാഹു, അള്ളാഹു ഭേദമാക്കിയപ്പോൾ, വകാനത്ത് ഇമ്രഅത്തുഹു സ്വാലിഹത്തൻ മുഹ്സിനത്തൻ ഇലൈഹി റഹിമഹല്ലാഹു വറഹിമഹു, അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാകട്ടെ നല്ലവളായ നല്ല ഒരു സ്ത്രീയായിരുന്നു, അദ്ദേഹത്തോട് ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത ഒരു സ്ത്രീയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും കാരുണ്യം കാണിച്ചു. ഫഅഫ്താഹു അയ്യദ്രിബഹ ബിദ്ഗസിൻ ഫീഹി മിഅതു ശംറാഖിൻ ദർബതൻ വാഹിദതൻ, അങ്ങനെ അദ്ദേഹത്തിന് ശബദം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു 100 ചുള്ളിത്തണ്ടുകൾ എടുത്തുകൊണ്ട് അതുകൊണ്ട് 1 അടി അടിക്കാൻ വേണ്ടി. അതാണ് ആ വചനത്തിൽ പറയുന്നത്. ഇബ്നു കസീർ റഹിമഹു പറയുന്നു, വഖദ് ഇസ്തദല്ല കസീറു മിനൽ ഫുഖഹാ ബിഹാദിഹിൽ ആയ അൽ കരീമ അലാ മസാഇലിൽ ഫിൽ അയ്മാനി വഗൈരിഹാ ഫഅഖദൂഹാ ബിമുഖ്തലാഹാ വമനഅത് ത്വാഇഫത്തുൻ ഉഖ്റാ മിനൽ ഫുഖഹാ മിൻ ദാലിക് വഖാലു ലം യസ്ബുത് അന്നൽ കഫാറ كانت مشروعه في شرع ايوب عليه السلام فلذلك رخص له في ذلك وقد اغنى الله هذه الامه بالكفاره والله اعلم بالصواب. الله سبحانه وتعالى ايوب نبي عليه الصلاه والسلام ഇട സംഭവം പറഞ്ഞു, ആ സത്യലംഘനത്തിനുള്ള പ്രായച്ചിത്തം എന്ന നിലക്ക് അല്ലെങ്കിൽ അതിന് പകരമായി ചെയ്യാൻ അന്നത്തെ ശരീഅത്തിൽ നിയമമില്ലാത്തതുകൊണ്ടാണ് 100 ചുള്ളിത്തണ്ടുകളെടുത്തുകൊണ്ട് അവരെ അടിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ ഈ ഉമ്മത്തീങ്ങൾക്ക് അള്ളാഹു അതിൽ ലഘൂകരണം വരുത്തി. എന്നിട്ട് സത്യലംഘനത്തിന് എന്താണ് പ്രതിവിധിയെന്നും അള്ളാഹു പഠിപ്പിച്ചു. അത് സൂറത്തുൽ മാഇദയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ശബദം ചെയ്ത് അത് ലംഘിച്ചാൽ അതിന് പ്രതിവിധി എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. സുമ്മ യുസ്നില്ലാഹു തആല അലാ അയ്യൂബ് അലൈഹിസ്സലാം ഫയഖൂൽ, പിന്നെ അള്ളാഹു അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അതെന്താണ്? ഇന്നാ വജദനാഹു സാബിറാ, തീർച്ചയായും നാം അദ്ദേഹത്തെ ക്ഷമാലുവായിട്ട് കണ്ടു, ക്ഷമിക്കുന്ന ആളായിട്ട് കണ്ടു. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, ആ അടിമ അദ്ദേഹം എത്ര നല്ല ആളാകുന്നു, അദ്ദേഹം ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന ആളാകുന്നു. ഫസ്വബുറു അസ്വബുറു മഅശറൽ മുബ്തലീൻ ഫമാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഉ മിനസ്വബരി. ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹു ഒരാൾക്ക് നന്മ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ നന്മയാണ് ക്ഷമിക്കാനുള്ള കഴിവ്, അതിനേക്കാൾ വലിയൊരു ഖൈറ് നൽകപ്പെട്ടിട്ടില്ല ഒരാളും. സൂറത്തു സുമറിലെ 10-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും ക്ഷമാലുക്കൾക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നു. എന്നാൽ ക്ഷമാലുക്കൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം അവർ അതുവഴി നേടിയെടുക്കും എന്നർത്ഥം. യഖൂലു ബഅദു സലഫ് മാ മിൻ അമലിൻ സ്വാലിഹിൻ ഇല്ലാ വഅജ്റുഹു മഅലൂമുൻ അൽഹസനത്തു ബി അഷ്രി അംസാലിഹ ഇല്ല സ്വബർ, ഏതൊരു സൽപ്രവർത്തനമാകട്ടെ അതിന് 10 മടങ്ങ് പ്രതിഫലമാണ് നൽകപ്പെടുക, അത് അറിയപ്പെട്ട കാര്യമാകുന്നു. പക്ഷേ ക്ഷമ അങ്ങനെയല്ല. ഫഇന്നല്ലാഹ തആല ഖാൽ, കാരണം അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും ക്ഷമാലുക്കൾക്ക് അല്ലാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നു. ഖാൽ കൽമാഇൽ മുൻഹമിർ ലാ തുഹ്സ ഖത്റതുഹു, ഏതുപോലെ ഒരു കോരിച്ചൊരിയുന്ന വെള്ളത്തെപ്പോലെ അതിൻ്റെ ഓരോ തുള്ളികളും എണ്ണുക എന്നത് അസാധ്യമാകുന്നു. ആ നിലക്ക് കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുന്നു. അള്ളാഹു ക്ഷമയോടുകൂടി പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരിൽ, ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു മുമ്പ് ഒരു വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, ക്ഷമ എന്ന് പറയുമ്പോൾ 3 തരത്തിൽ അത് കാണാം. 1, അള്ളാഹു നമ്മോട് കൽപ്പിച്ച ആരാധനാ കർമ്മങ്ങൾ കൃത്യതയോടുകൂടി നിർവഹിക്കണമെങ്കിൽ തീർച്ചയായും ക്ഷമ ഏറെ അനിവാര്യമായ കാര്യമാകുന്നു. ക്ഷമയുള്ളവർക്കാണ് ഇബാദാത്തുകളിൽ നിഷ്ഠയോടുകൂടി നിലനിൽക്കാൻ സാധിക്കുക. മറ്റൊന്ന്, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക എന്നത് അതും അള്ളാഹു അനുഗ്രഹം ചെയ്ത ആളുകൾക്ക് സാധിക്കുന്ന കാര്യമാകുന്നു. മറ്റൊന്ന് കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടുകൂടി അതിനെ തരണം ചെയ്യുക എന്നതും വിശ്വാസികളായ ആളുകൾക്ക് കഴിയുന്ന കാര്യമാകുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതെ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായും അത് വർജിച്ചുകൊണ്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതും ക്ഷമിക്കുന്ന ആളുകൾക്ക് മാത്രമാകുന്നു. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവം അത് വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് 44-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി 45-ാമത്തെ വചനം.
1: വദ്കുർ ഇബാദന ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ് വ യഅഖൂബ ഉലിൽ ഐദി വൽ അബ്സാർ. വദ്കുർ,
0: ഓർക്കുക. ഇബാദന, നമ്മുടെ അടിയാന്മാരെ.
1: ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ്,
0: ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും.
1: ഉലിൽ ഐദി,
0: കൈകൾ അഥവാ കരബലം ഉള്ള.
1: വൽ അബ്സാർ,
0: കണ്ണുകളും അതായത് കാഴ്ചകളും ദീർഘദൃഷ്ടിയും ഉള്ള. മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹീം, ഇസ്ഹാഖ്, യഅഖൂബ് അലൈഹിമുസ്സലാം, ഈ പ്രവാചകന്മാരെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ പരാമർശിക്കുന്നത്. നമ്മുടെ അടിയാന്മാരെയും അതായത് കരബലവും ദീർഘദൃഷ്ടിയുമുള്ള അഥവാ കർമ്മധീരതയും ഉൾക്കാഴ്ചയും ഉള്ള ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും ഓർക്കുക. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഖൂൽ തആല മുഖ്ബിറൻ അൻ ഫദാഇൽ ഇബാദിഹി അൽ മുർസലീൻ വ അംബിയാഇഹി അൽ ആബിദീൻ. അള്ളാഹു ശ്രേഷ്ഠവാന്മാരായ തൻ്റെ പ്രവാചകന്മാരുടെ അവരെക്കുറിച്ച് അള്ളാഹു അറിയിക്കുകയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകന്മാരെക്കുറിച്ച്, അതാണ് ഈ വചനത്തിൽ പറഞ്ഞ കാര്യം. യഅനി ബിദാലിക്കൽ അമലി സ്വാലിഹി വൽ ഇൽമി നാഫിഇ വൽ ഖുവ്വത്തി ഫിൽ ഇബാദത്തി വൽ ബസീറത്തി നാഫിദ. എന്തുകൊണ്ടാണ് അള്ളാഹു അവരെക്കുറിച്ച് ഉലിൽ ഐദി വൽ അബ്സാർ എന്ന് പറഞ്ഞത്? സൽപ്രവർത്തനങ്ങളിൽ അവർ നിരതരായിരുന്നു, ഇബാദത്ത് നിർവഹിക്കുന്ന കാര്യത്തിൽ ശക്തന്മാരായിരുന്നു, അതുപോലെ തന്നെ ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവരായിരുന്നു. സത്യവിശ്വാസികൾക്കുണ്ടാകേണ്ട മഹത്തായ ഗുണങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, ഇബാദത്തിൽ നിഷ്ഠയുണ്ടാവുക എന്നത്, അല്ലേ? ഇബാദത്തുകളിൽ നിഷ്ഠ പുലർത്തുക എന്നത്, ശക്തി സ്വീകരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ലഭിക്കുന്നൊരു കാര്യമാകുന്നു. പലപ്പോഴും കുറച്ചൊക്കെ ഇബാദത്ത് ചെയ്യും, പിന്നെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കും, അങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിക്കും. പക്ഷേ കണിശതയോടുകൂടി, കൃത്യതയോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് ലഭിച്ച ആളുകൾക്ക് കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ധാരാളമായ സൽപ്രവർത്തനങ്ങളിൽ മുഴുകുക എന്നത്, അല്ലേ? ഉപകാരപ്രദമായ പ്രവർത്തനത്തിൽ അതിനുവേണ്ടി സമയം കാണുക എന്നത്, അതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ അല്ലെങ്കിൽ ഉപകാരപ്രദമായ അറിവിന് വേണ്ടി പരിശ്രമിക്കുക. ഇപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ധാരാളം മാർഗങ്ങളുണ്ട് അറിവ് തേടാൻ, അറിവ് നേടിയെടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ കോവിഡ് കാലത്ത് ധാരാളമായ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ സമയത്തിനനുസരിച്ച് അതൊക്കെ കൃത്യമായി കേൾക്കാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തിയാൽ ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കാൻ, ഇസ്ലാമികമായി ധാരാളം അറിവ് സ്വായത്തമാക്കാൻ, നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അറിവിൻ്റെ ചക്രവാളം വികസിപ്പിക്കാൻ ധാരാളമായി ഇസ്ലാമിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് ഒക്കെയുള്ള അറിവുകൾ നേടിയെടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഖാല അലി ഇബ്നു അബി ത്വൽഹ വ അൻ ഇബ്നു അബ്ബാസ് ഉലിൽ ഐദി. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, എന്താണ് ഉലിൽ ഐദി എന്ന് പറഞ്ഞാൽ? കൈയുള്ളവർ, കൈകരുത്തുള്ളവർ എന്ന് പറഞ്ഞാൽ, അതായത് യഖൂലു ഉലിൽ ഖുവ, ശക്തിയുള്ളവർ എന്നതാണ്. വൽ അബ്സാർ, യഖൂലു അൽ ഫിഖ്ഹു ഫിദ്ദീൻ. ഈ പറഞ്ഞ മുഫസ്സിരീങ്ങൾ പറയുന്നു, വൽ അബ്സാർ എന്ന് പറഞ്ഞാൽ ദീനിൽ അവഗാഹം ഉള്ളവർ എന്നതാണ് അതിന്റെ ഉദ്ദേശ്യം. വഖാല മുജാഹിദ്, ഇമാം മുജാഹിദ് അഹമ്മദ് പറയുന്നു, ഉലിൽ ഐദി യഅനി അൽ ഖുവത്തു ഫീ ത്വാഅത്തില്ലാഹി തആല, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കാര്യത്തിൽ ശക്തിയോടുകൂടി നിലകൊള്ളുന്നവർ. വൽ അബ്സാർ യഅനി അൽ ബസറു ഫിൽ ഹഖി, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുള്ള ദൃഷ്ടി ഉണ്ടാവുക എന്നതാകുന്നു. വഖാല ഖതാദ വസ്സുദ്ദി റഹിമഹുമുല്ലാ, മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, ഉഅതു ഖുവതൻ ഫിൽ ഇബാദ വബസീറം ഫിദ്ദീനി, ആ പ്രവാചകന്മാർ ഇബാദത്തിൽ ശക്തി നൽകപ്പെട്ടവരായിരുന്നു, ദീനിൽ ആഴത്തിൽ അറിവ് നൽകപ്പെട്ടവരായിരുന്നു, അല്ലെങ്കിൽ ദീനിൽ ഉൾക്കാഴ്ച നൽകപ്പെട്ടവരായിരുന്നു. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു, അസ്സനാഉ അലാ ഇബ്രാഹീം വ ഇസ്ഹാഖ് വ യാഖൂബ് അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ പ്രവാചകന്മാരെ അള്ളാഹു പുകഴ്ത്തി പറയുകയാകുന്നു. ഇത് ഏത് കാര്യത്തിൽ? ബി അന്നഹും അസ്ഹാബ് ഖുവത്തിൻ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ അവർ ശക്തന്മാരായിരുന്നു. വ ബസീറത്തുൻ ഫീ ദീനില്ലാ, അള്ളാഹുവിന് ദീനിനെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു. അന്നഹു യംബഗി ദിക്റു അഹ്ലിൽ ഖൈർ ബിസ്സനാഇ ലിഅന്ന ഫീ ദാലിക ഫാഇദതൈനി, അങ്ങനെയുള്ള മഹത്തുക്കളെ പുകഴ്ത്തി പറയൽ അത് അനുയോജ്യമായ കാര്യമാകുന്നു. അപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ചാണെങ്കിലും അല്ലേ, മഹാന്മാരായ ആളുകളെക്കുറിച്ച്, പണ്ഡിതന്മാരെക്കുറിച്ച്, മഹത്തുക്കളെക്കുറിച്ച് നമ്മൾ പുകഴ്ത്തി പറയൽ അത് ഗുണകരമായ കാര്യമാകുന്നു. അതൊന്ന് രണ്ട് കാര്യം അതുകൊണ്ടുണ്ട്. ഒന്ന്, യഹ്യാഉ ദിക്രി ഹാഉലാഇ ലി യതബയ്യന ഫദ്ലുഹും വയുദ്അ ലഹും, ഒന്ന് ആ ആൾക്കാരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തലാണത്, ആ മഹത്തുക്കളുടെ മഹത്വം അത് ഓർമ്മ നിലനിർത്തൽ. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാനത് കാരണമായിത്തീരും. മറ്റൊന്ന്, വൽ ഇഖ്തിദാഉ ബിഹിം വത്തിബാഇഹിം ഫീമാഹും അലൈഹി മിമ്മസ്തഹഖൂ ബിഹി അസ്സനാഉ, മഹാന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ, അനുസ്മരിക്കുമ്പോൾ ആ ആളുകളുടെ മാർഗം അവലംബിക്കാൻ, അവർ ജീവിച്ച രൂപത്തിൽ ജീവിക്കാൻ, അവരുടെ സന്മാർഗത്തെ പിൻപറ്റാൻ, അത് മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് മാറും. അപ്പോൾ മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹീം, ഇസ്ഹാഖ്, യഅഖൂബ് അലൈഹിമുസ്സലാം, അവരെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞ 45-ാമത്തെ ആയത്തിൽ, വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ് വ യഅഖൂബ ഉലിൽ ഐദീ വൽ അബ്സാർ, നമ്മുടെ അടിയാന്മാരെയും, അതായത് കരബലവും ദീർഘദൃഷ്ടിയുമുള്ള, അതായത് കർമ്മധീരതയും ഉൾക്കാഴ്ചയും ഉള്ള ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും ഓർക്കുക. ഇവിടെ ഈ പ്രവാചകന്മാരെക്കുറിച്ചുള്ള ഈ പരാമർശത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കും ഒരു പാഠമാണ് പഠിക്കാനുള്ളത്. ഇബാദത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ കണിശമായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ആ കാര്യങ്ങളിൽ ഇബാദത്തുകളെക്കുറിച്ചുള്ള അറിവ് നമ്മൾ വർദ്ധിപ്പിക്കണം, നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ്. അപ്പോഴാണ് സ്വാഭാവികമായി നമുക്ക് വളരെ ശക്തമായ നിലപാട് ഇബാദത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുക, നിർവഹിക്കാൻ സാധിക്കുക. അറിവില്ലാതെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും ഒരു ചടങ്ങായിട്ട് മാത്രം അവശേഷിക്കും. നമ്മൾ നിർവഹിക്കുന്ന 5 നേരം നിർവഹിക്കുന്ന നമസ്കാരം തന്നെ, നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ കൃത്യമായ, അതിൻ്റെ അന്തസ്സത്തെക്കുറിച്ച്, ആ കർമ്മത്തിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചും, നമ്മൾ നിർവഹിക്കുന്ന ആ കർമ്മത്തിൽ ചൊല്ലുന്ന ഓരോ ദിക്റുകളെക്കുറിച്ചും ദുആകളെക്കുറിച്ചും കൃത്യമായി ധാരണയുള്ളവരാണെങ്കിൽ അത് കണിശതയോടുകൂടി നിർവഹിക്കാൻ, ഖുവത്തോടുകൂടി നിർവഹിക്കാൻ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ഏതൊരു പ്രശ്നത്തിലും ആ പ്രശ്നത്തെ നല്ല നിലക്ക് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് നല്ല ഉൾക്കാഴ്ചയുണ്ടാവുക എന്നത്, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ. അങ്ങനെ ധാരണയുണ്ടാകണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കലാം നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയപ്പെട്ട വിശേഷണങ്ങൾക്ക് നമ്മളും അർഹരായിട്ട് മാറും. ഉലിൽ ഐദീ വൽ അബ്സാർ, കൈകരുത്തും കാഴ്ചപ്പാടും ഉള്ളവർ എന്ന അവസ്ഥയിലേക്ക് നമുക്കുയരാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ആ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞ ആ മഹത്വത്തിന് നമ്മെയും അർഹരാക്കുമാറാകട്ടെ. ആ പ്രവാചകന്മാരെ മാതൃകായോഗ്യ മാതൃകയാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 44-45 വചനങ്ങളാണ് നാം പഠിച്ചത്. കർമ്മധീരതയും ഉൾക്കാഴ്ചയുമുള്ള പ്രവാചകന്മാർ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ക്ലാസ്.
3: ആരോഗ്യപാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവയ്ക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുവതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: ഇനി കേൾക്കാം മനഃപാഠം 1 മുതൽ 30 വരെ, പേജ് 525, സഅദുൽ ഗാമിദി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: واصبر لحكم ربك فإنك بأعيننا وسبح بحمد ربك حين تقوم ومن الليل فسبحه وإدبار النجوم.
1: ഇപ്പോൾ കേട്ടത് മനപ്പാഠം, പേജ് 525, സഅദൽ ഗാമിദി.
2: نور على مر الزمان تألقا وأضاء للدنيا طريقا.
3: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക.

0: ഒപ്പം അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 109 110 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ 109 110 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വദ്ദ കഫീറുൻ, ഇവിടെ കഫീർ ഈ പദത്തിൽ ഷാഇൻ്റെ ഉച്ചാരണം സീനായിട്ട് വരുന്നത് ശ്രദ്ധിക്കണം. കസീറുൻ അല്ല കഫീറുൻ. വദ്ദ കഫീറുൻ, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം നാവിൻ്റെ അറ്റം പുറത്തായിരിക്കണം. കഫീർ കഫീറുൻ. കഫീറുമ്മിൻ, തൻവീനു ശേഷം മീമുണ്ട്. മീമിന് തൻവീനു ശേഷം മീമു വന്നാൽ ഇത് ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. കഫീറുമ്മിൻ മിൻ അഹ്ലി. ഇവിടെ സാക്കിന നൂനു ശേഷം ഹംസ വന്നാൽ ഇസ്ഹാർ ചെയ്യണം, നൂനിനെ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. മിൻ അഹ്ലി, മിൻ അഹ്ലി എന്നല്ല ഓതേണ്ടത്, മിൻ അഹ്ലി. മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും, യറുദ്ദൂനകും, ലൗ യറുദ്ദൂനകും മിൻ. സാക്കിന മീമിന് ശേഷം മീം, ഇത് ഗാമു തമാസിലൈൻ. മീമിനെ അടുത്ത മീമിലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ മിൻ ബഅദി, സാക്കിന നൂന് ശേഷം ബ ആണ്, ഇഖ്ലാബ് എന്നാണ് പറയുക. നൂനിനെ മീമാക്കി മാറ്റി മണിക്കണം. മിൻ ബഅദി, മിൻ ബഅദി എന്നല്ല മിൻ ബഅദി. മിൻ ബഅദി ഈമാനികും കുഫാറ, കുഫാറ. വഖഫ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി വഖഫ് ചെയ്യുക. ഇനി ഹസദ എന്നാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ അവിടെയും രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടിക്കൊണ്ട് വഖഫ് ചെയ്യണം. എന്നിട്ട് ഹസദ മിൻ ഇന്ദ് ഇങ്ങനെ എടുത്തു തോന്നണം. ഹസദ മിൻ, തൻവീന് ശേഷം മീമ്, ഇത് ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹസദ മിൻ. മിൻ ഇന്ദി, മിൻ ഐ, ഇവിടെ ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ഇന്ദി ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഇന്ദി, ഇന്ദി അൻഫുസിഹിം, അൻഫുസിഹിം. സാക്കിന നൂന് ശേഷം ഫാ വന്നാൽ ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അൻഫു, ഇവിടെ ഔഫു, ഔഫു എന്ന രൂപത്തിൽ മണിക്കരുത്. അൻഫുസിഹിം, അൻഫുസിഹിം മിൻ ബഅദി. സാക്കിന മീമിന് ശേഷം മീം, ഇത് ഗാം ബിഗുന്ന, ഇത് ഗാം മുതമാസിലൈൻ. അതുപോലെ മിൻ ബഅദി മുകളിൽ പറഞ്ഞതേപോലെ തന്നെ ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റി മറിക്കണം, മണിച്ചുകൊണ്ട്.

ശരിക്കണം മിംബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. ഇവിടെ ഹഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിന് കൽക്കല ശരിക്കും നൽകണം, ശബ്ദുണ്ട്. അതുപോലെ തന്നെ ഹ എൻ്റെ മഖ്റജൊക്കെ ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്. അൽ ഹഖ്. ഫഅഫു വസ്ഫഹു. ഫഅഫു ഐൻ വസ്ഫഹു സാദ്. ഇതെല്ലാം അക്ഷരങ്ങളുടെ ഉച്ചാരണം കൃത്യമായിരിക്കണം, കൃത്യമായ മഖ്റജിൽ നിന്നും തന്നെ. വസ്ഫഹു വസ്ഫഹു ഹത്ത ഹത്ത. തൊണ്ടയുടെ മധ്യഭാഗം ഹ. حتى يأتي الله بأمره بأمره بأمره بأمباء الله ميم ساكنة ميم بأمره بأمره يبريوكم ولا رأيكم شد چوند وچريكنا إن الله نون شد منيكنا إن الله على كل شيء قدير شيء تنوين ശേഷം ഖാഫ് ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഷൈഇങ് ഖദീർ. ഖദീർ എന്നല്ല ഖദീർ. റാഇനെ നേർപ്പിക്കണം. അടുത്ത ആയത്തിൽ വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത വഅഖീമുസ്സലാത്ത വആതുസ്സകാഹ വഅഖീമു ഖാഫ് വഅഖീമുസ്സ സാദ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം, ഹെവി ആയിട്ട് ഉച്ചരിക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. ഇവിടെ സ്വലവാത്ത സക്കവാത്ത എന്ന് രൂപത്തിൽ ഓതരുത്. സക്കാത്ത് എന്നല്ല വഖഫ് ചെയ്യുക. സക്കാഹ് وما تقدموا لانفسكم نونن اوكتما كي منيكنم اخفا بغن لانفسكم لانفسكم من ساكنه ميم الشاشم ميم ادغام متماثلين ഇവിടെ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിൻ ഖൈരിൻ. മിൻ ഖ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖൈരിൻ തജിദൂഹു. തൻവീന് ശേഷം ത ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഖൈരിൻ തജിദൂഹു. തജിദൂഹു ഇൻദല്ലാഹ്. ഇൻദ ഇഖ്ഫ ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇന്നല്ലാഹ നൂൻ ശദ് മണിക്കണം. ബിമാ തഅമലൂന. തഅമലൂന തഅമലൂന എന്നല്ല تعملون بصير بصير صاد ഹെവി ആയിട്ട് ഉച്ചരിക്കണം. അതുപോലെ റായിനെ നേർപ്പിക്കുകയാണ്, അഥവാ തർക്കീഖ് ചെയ്യണം. ബസീർ എന്നല്ല ബസീർ ബസീർ. ഇങ്ങനെയാണ് ഓതേണ്ടത്. ഒന്നുകൂടെ ഈ ഭാഗം ഓതാം.

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: بارك الله فيكم. جزاك الله خيرا كثيرا. بيس قرآن راديو التحسين برنامج ആണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 109-110 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. അവതരണം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ആവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ കേൾക്കുന്നത്. സൂറത്തു ഷർഹിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
5: This

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സുഹൃത്ത് ഷർഹിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനത്തിലുള്ള പാരായണം നിർവഹിക്കുന്ന പരിപാടി.

له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه

الملك إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت

അല്ലാഹ യഅലമുഹു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ ഇൻ തുബ്ദു സദഖ

من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير.

ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا.

إذ يلقون أقلامهم أيهم يكفل مريم وما كنت لديهم إذ يختصمون.

آمنوا وجه النهار واكفروا آخره لعلهم يرجعون

ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون

أيأمركم بالكفر بعد إذ أنتم مسلمون وإذ أخذ

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ പഠിക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഈ സംരംഭത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ജിന്നിലെ 16 മുതൽ 21 വരെയുള്ള ആയത്തുകളുടെ പാരായണ നിയമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ സൂറത്തുൽ ജിന്ന് 15-ാമത്തായത്ത് വരെയാണ് ഓതിയത്. ഇനി 16-ാമത്തായത്ത് മുതൽ നോക്കാം. വഅല്ലവി ഇസ്തഖാമു അലാ ത്വരീഖത്തി ലഅസ്ഖൈനാഹും അസ്ഖൈനാഹും, രണ്ട് മീം ഒന്നിച്ചു വന്നു. പിന്നെ മാ അൻ മദ്, പിന്നെ തെൻവിന് ശേഷം ഗാ ആണ്, ഇലഹാറാണ്. അപ്പം എങ്ങനെ അതും അസ്

0: ലിനഫ്തിനഹും ഫീഹ്, അവിടെ നിർത്താം. പിന്നെ വമൻ യുഅരിദ്, നൂൻ സാക്കിന് ശേഷം യാ, എങ്ങനെ ഓതണം? വമൻ ആ
1: വമൻ യുഅരിദ് അൻ ദിക്രി,
0: ആ അൻ ദിക്രിയോ, അത് ഇഖ്ഫാ ആണ്. നൂൻ സാക്കിന് ശേഷം ദ, അപ്പോ നന്നായിട്ട് മണിക്കാം മിൻ ശരി പോലെ. അൻ ദിക്രി എങ്ങനെ? അൻദിക്രി റബ്ബിഹി യസ്ലുഖു അദാബൻ അദാബൻ, അതുപോലെ തന്നെ തെന്നുവിന് ശേഷം സ്വാദ്, അദാബൻ സ്വാദ. വഅന്നൽ മസാജിദ ലില്ലാഹി, വഅന്നൽ മസാജിദ, അള്ളാഹുവിന് മാത്രമാണ് പള്ളികൾ. സാധാരണ നമ്മളെ പ്രാസംഗികരൊക്കെ ഉദ്ധരിക്കുന്ന ആയത്താണ്. فلا تدعوا مع الله احد, അല്ലാഹുവിന്റെ കൂടെ മറ്റാരെയും പ്രാർത്ഥിക്കരുത് എന്ന ഈ ആയത്ത്. فلا تدعوا مع الله احد وانه لما قام عبد الله, عبد الله عبد എന്ന് പറയരുത്, عبد എങ്ങനെ?
1: عبد
0: ആ عبد. നൂനു ശബ്ദം വന്നിട്ടുണ്ട്, മീം ശബ്ദം വന്നിട്ടുണ്ട്. അന്ന് ഒന്നിക്കെ
1: وانه
0: അബ്ദുല്ലാഹി യദ്ഉഹു കാദു യകൂനൂന അലൈഹി ലിബദ. പിന്നെ ഖുൽ ഇന്നമാ, ഇന്നമാ മദ്, അദ്ഉ റബ്ബി

0: വല മദ് മദ് മുംഫസിൽ ഉശ്രിക്കു ബിഹി അവിടെ അവിടെ മദ്ദുണ്ട് ബിഹി അഹദ
1: വല ഉശ്രിക്കു ബിഹി അഹദ
0: ഖുൽ ഇന്നി لا املك لكم ضرا ولا ضرا لا املك مد منفصل بين ضرا وتنوين ششم واو ആണ് അപ്പോൾ ഇദ്ഗാം ബിഗുന്ന അങ്ങനെ അങ്ങനെ ഓതും ضرا ولا അപ്പോൾ ഖുൽ ഇന്നി ഇന്നി ശദ്ദ് നന്നായിട്ട് മണിക്ക ضرا ولا رشدا ഒരാത്തൂടെ നോക്കാതിൽ കുൽ ഇന്നി ഇന്നി നൂൻ ശദ് ലൻ യുജീറനി അറിയാലോ ഇത് ഗാം ബിഗുന്ന എങ്ങനെ ഓതും
1: ലൻ യുജീറനി
0: മിനല്ലാഹി അഹദുൻ വലൻ അജിദ വലൻ അജിദ നൂൻ സാക്കിന് ശേഷം ഹംസയാണ് അപ്പൊ ഇൽഹാറ് വലൻ അജിദ എങ്ങനെ
1: വലൻ
0: അജിദ മിന്ദൂനിഹി നൂൻ സാക്കിന് ശേഷം ദാലാണ് من دونه
1: من دونه
0: دونه ملتحدا نمكن نودي اوكا

0: വാഖറു ദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുന്നു. സൂറത്തുൽ ജിന്നിലെ 16 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
3: പ്രിയപ്പെട്ട പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നത് തെൻസീലാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാനായി ശ്രോതാക്കൾക്ക് അവസരമൊരുക്കിയ തെൻസീലിരുന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 1 മുതൽ 150 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.